0: சிவாய. யூ ஆர் லிசனிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: அதேபோல அடுத்து போய் அழிச்சு விடுன போல காணிச்சப்ப கழுதானங்க. அதேபோல நம்மளை யாரும் கட்டிட்டுல, ஒன்னும் பந்திச்சிட்டு இல்ல. ഈ ബന്ധിച്ച വസ്തുക്കൾ ഒന്നും തന്നെ യഥാർത്ഥ സ്വരൂപത്തിൽ ഇല്ലേ ഇല്ല. സ്വരൂപം സർവതാ സ്വതന്ത്രമാണ്, സ്വച്ഛമാണ്, നിർമ്മലമാണ്, കളങ്കലേശ സ്പർശമില്ലാത്ത. ഈ കളങ്കങ്ങളൊക്കെ ആദ്യം ആരോപിച്ച് ഇല്ലാതാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, അതുമായിട്ടൊക്കെ ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ വന്നിരിക്കുന്നത് കൊണ്ട് അത് പതുക്കെ ശ്രദ്ധിപ്പിച്ച് അതിൽ നിന്ന് നമ്മളുടെ ശുദ്ധമായ സ്വച്ഛമായ വസ്തുവിനെ ശ്രദ്ധിക്കാനാണ്. ഈ കളങ്കങ്ങളൊന്നും വാസ്തവത്തിൽ സ്വരൂപത്തിൽ ഇല്ലേ ഇല്ല, സ്വരൂപത്തിനെ സ്പർശിക്കുന്നേ ഇല്ല. സ്വച്ഛം, നിർമ്മലം, ആ സദാത്മകമായ വസ്തുവിനെ ശ്രദ്ധിച്ചു കഴിയുമ്പോ തത്വമസീതി വേദവചസായോ ബോധയത്തെ ആശ്രിത, ആശ്രയിച്ചവർക്ക് അത് ബോധിപ്പിച്ചു കൊടുക്കുന്ന ആ ദക്ഷിണാമൂർത്തി അതിനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നാലോ സാക്ഷാത്കരണാത് ഭവേന്ന പുനരാവൃത്തി, അത് നല്ലവണ്ണം സാക്ഷാത്കരിക്കാനൊന്നുമില്ല. ഈ കരിക്കണത് നിർത്തിയാ മതി. ഈ കരിക്കണത് നിർത്തിയാൽ സാക്ഷാതായിട്ടുള്ളത് ആത്മാവാണ്. നമ്മൾ ഈ കരിച്ചുകൊണ്ടേ കരിക്കൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കരണം എന്ന് വെച്ചാൽ കർത്തൃത്വം, ഭോക്തൃത്വം, ഞാൻ കർത്താവ്, ഞാൻ ഭോക്ത. അത് വിട്ടാൽ യത് സാക്ഷാത് അപരോക്ഷം ബ്രഹ്മം, ബ്രഹ്മം അപരോക്ഷമായിട്ട് പ്രകാശിക്കുന്നുണ്ട്, ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ബ്രഹ്മം സുസ്പഷ്ടമാണ്. പക്ഷെ കാരകരൂപത്തിൽ അഹങ്കാരം പൊന്തി വന്നിട്ട് നമ്മുടെ സ്വരൂപ രൂപത്തിലുള്ള ഭഗവാനെ മറച്ചു കളയും. ഭഗവാൻ എപ്പോഴും സിദ്ധനാണ്. സിദ്ധമായ ഭഗവത് തത്വത്തിനെ ഈ കർത്തൃത്വം, കാരകത്വം മറച്ചു കളയും. ആ കാരകത്വം നീങ്ങിയാൽ സാക്ഷാതായിട്ട് പരമാത്മാവ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് സാക്ഷാത്കാരം എന്നുള്ള വാക്കുപോലും കള്ളമാണ്. എന്നാൽ നമ്മളുടെ സ്ഥിതിയിൽ നിന്ന് വെച്ച് അങ്ങനെ പറയേണ്ടിയിരിക്കണം, അത്രേ ഉള്ളൂ. യത് സാക്ഷാത്കരണാത്, സാക്ഷാത്കരിക്കൽ എന്ന് വെച്ചാൽ എന്നർത്ഥം ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചാൽ ഭവേന്ന പുനരാവൃത്തി ഭവാംഭോനിധൗ, ശ്രദ്ധാശക്തി സ്വരൂപത്തിൽ ചെന്ന് നിഷ്ഠമായാൽ പുനരാവൃത്തിയില്ല. പിന്നെ ശരീരം മനസ്സൊന്നും ഞാനാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാത്തത് കൊണ്ട് വീണ്ടും ജനന മരണ ചക്രമില്ല. ജനന മരണ ചക്രമില്ല, ഈ ഡ്രീമിങ്, അതോടെ ഇറ്റ് കംസ് ടു എ കൺക്ലൂഷൻ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയെ, അതിനായിക്കൊണ്ട് ഗുരുമൂർത്തിയായിട്ടുള്ള ആ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം. ആ ഗുരുതത്വ രൂപത്തിലുള്ള ഭഗവാൻ നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് കൃപ ചൊരിഞ്ഞ് അകമയ്ക്ക് ആകർഷിക്കണം. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവാകുന്ന കാന്തം, സ്വരൂപമാകുന്ന കാന്തം ചിത്തവൃത്തികളെ സെന്ററിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരുന്നാലേ ഈ പ്രക്രിയ നടക്കുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതോ, നമ്മളുടെ വശത്ത് നിന്നോ കുറച്ചു നേരമെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് നിർത്തുക, ശരീരത്തെ ഒന്ന് നിശ്ചലമായിട്ട് ഇരുത്തി മനസ്സിനോട് പറയുക പുറത്തൊന്നും പോകരുത്, അകമയ്ക്ക് ശ്രദ്ധിക്കാൻ പറയാം, മനസ്സിന്റെ മൂലത്തിനെ ശ്രദ്ധിക്കുക. മനസ്സിൽ എത്ര ചിത്തവൃത്തികൾ വേണമെങ്കിൽ പൊന്തി വരട്ടെ, എത്ര വിചാരങ്ങൾ വേണമെങ്കിൽ പൊന്തി വരട്ടെ, ജാഗ്രതയോടുകൂടെ ശ്രദ്ധിക്കുക. എല്ലാ വിചാരങ്ങൾക്കും മൂലം ഞാൻ ഞാൻ എന്നുള്ള വൃത്തിയാണ്, അഹം വൃത്തിയാണ്. ആ അഹം വൃത്തിയെ ശ്രദ്ധിക്കുക. ഈ ഞാൻ എന്താണ്? എല്ലാ വിചാരങ്ങളും ആർക്ക് വരുന്നു? എനിക്ക് വരുന്നു. ഇത്ര വിചാരങ്ങൾ, നല്ല വിചാരമോ ചീത്ത വിചാരമോ, ഒരു സെഗ്രിഗേഷനും വേണ്ട. എല്ലാ വിചാരവും എവിടുന്ന് പൊന്തണോ ഹൃദയത്തുനിന്ന് പൊന്തണോ. വിചാരങ്ങൾക്കൊക്കെ മൂലമോ അഹം വൃത്തി. ഇത്ര വിചാരം വന്നാലും ഈ വിചാരങ്ങളൊക്കെ തന്നെ എനിക്ക് വരുന്നു, ഞാൻ വിചാരിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു. ഈ ഞാൻ എന്താണ്? ഞാൻ എവിടുന്ന് പൊന്തണു? ഞാൻ ഞാൻ ഞാൻ എന്നുള്ള സ്പന്ദനത്തിന്റെ മൂലം എന്താ? ഈ ധ്യാനിക്കുന്ന ഞാൻ ആരാണ്? ജപിക്കുന്ന ഞാൻ ആരാണ്? ബന്ധപ്പെട്ടിരിക്കുന്ന ഞാൻ ആരാണ്? സംസാര ദുഃഖം എന്നൊക്കെ പറഞ്ഞ ഈ ദുഃഖമൊക്കെ ഏത് ഞാനിനാണ്? ആർക്കാണ്? ആരാണ് ഈ ദുഃഖിക്കുന്ന ഞാൻ? ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നാൽ ബുദ്ധിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ മനതിൻ ഉരുവൈ മറവാത് ഉസാവ് മനമെന ഒന്ന് ഇലൈ ഉന്തീപ്പര മാർഗം നേരാകും ഇത് ഉന്തീപ്പര. മനസ്സിന്റെ സ്വരൂപം എന്താണെന്ന് മറവാതെ എന്ന് വെച്ചാൽ വിത്ത് അറ്റൻഷൻ, ശ്രദ്ധയോടുകൂടെ വിചാരം ചെയ്യുകയാണെങ്കിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു വസ്തുവേയില്ല. ഇത് സ്ട്രേറ്റ് ആയിട്ടുള്ള മാർഗം. അത് എവിടുന്ന് മനസ്സ് പൊന്തുണു? മനസ്സിന്റെ സ്വരൂപം എന്താ? എവിടെ ചലിക്കുന്നു? അലേർട്ട്നെസ് ആണ് വാക്ക്. അലേർട്ട്നെസ്സോടുകൂടെ ചിത്തവൃത്തികളുടെ ഒക്കെ മൂലം അഹങ്കാരമാണ്, അഹംവൃത്തി. അഹംവൃത്തി ഇല്ലാതെ ഒന്നും സാധ്യമല്ല. ഈ അഹംവൃത്തി എവിടുന്ന് പൊന്തുണു? ശ്രദ്ധിച്ചാൽ അഹംവൃത്തിയുടെ ഒരു ചലനം, ഒരു മൂവ്മെന്റ് നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. അഹംവൃത്തിയെ പിടിച്ചുകൊണ്ടേ അഹം സ്ഫൂർത്തിയിലേക്കും ക്രമേണ അഹം ബോധത്തിലേക്കും പോവാൻ ഒക്കുള്ളൂ. അഹംവൃത്തി നമുക്ക് ജീവിതത്തിൽ നമ്മളുടെ സെന്ററായിട്ട് നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കും. എല്ലാ പ്രശ്നങ്ങളും വരുമ്പോ നമുക്ക് ഈ അഹംവൃത്തിയുടെ ഇന്നർ മൂവ്മെന്റ് കാണാം. ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുമ്പോ കാണാം, ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കാണാം, നമ്മളെ ആരെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞാൽ കാണാം, നമുക്ക് വേണ്ട പൊസിഷനിൽ വേറെ ആരെങ്കിലും കയറി ഇരുന്നാൽ കാണാം, നിന്ദിച്ചാൽ, നമ്മളെ ആരെങ്കിലുമൊക്കെ നിന്ദിച്ചാൽ കാണാം, അപ്പോഴൊക്കെ കാണാം. ഈ ചലനം, ഈ സൂക്ഷ്മമായ സ്പന്ദനം കാണാം അകമേക്ക്. ആ സ്പന്ദനത്തിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അത് തന്നെ സൂക്ഷ്മ ശരീരത്തിന്റെ കണ്ടൻസ്ഡ് ഫോം. അത് തന്നെ അഹംവൃത്തി. ആ അഹംവൃത്തിയുടെ ചലനം എവിടുന്ന് പൊന്തുണു, എവിടുന്ന് ചലിക്കുന്നു, എവിടുന്ന് ഉയരുന്നു എന്ന് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ ഈ ചലനം പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ സ്ഫൂർത്തിമയമായിട്ട് മാറും. ഈ സ്പന്ദനം സ്ഫൂർത്തിമയമായിട്ട് മാറും. ഈ ചലനം പതുക്കെ പതുക്കെ പതുക്കെ സദാത്മകം സ്ഫൂർത്തി. ഇപ്പൊ പറഞ്ഞുവല്ലോ സ്ഫുരണം, സദാത്മകം സ്ഫുരണം, സ്ഫുരണമായിട്ട് മാറും. അപ്പോഴേ നമുക്ക് ഈ സ്ഫുരണം എന്താണെന്നറിയൂ. ഇപ്പോ അത് വൃത്തിയാണ്. വൃത്തി സ്ഫൂർത്തിയായിട്ട് അനുഭവപ്പെടും. ആ സ്ഫൂർത്തി തന്നെ ക്രമേണ നിശ്ചല ബോധമായിട്ട് സച്ചിദമൃതമായ വസ്തുവായിട്ട് ഹൃദയത്തില് പ്രകാശിക്കും. ആ അമൃതാനുഭവത്തിനുള്ള ആദ്യപടി ഉപാസന സെന്റർ ആണ് ഈ അഹംവൃത്തി, അഹങ്കാരവൃത്തി. അത് നമുക്ക് നമ്മളുടെ ജീവിതം മുഴുവൻ നിയന്ത്രിക്കുന്നത് കാണാം. നമ്മളുടെ മൂവ്മെന്റ്സ് ഒക്കെ അത് അത് അത് ഇങ്ങനെ കൺട്രോൾ ചെയ്യണത് കാണാം. എല്ലാ പ്രശ്നങ്ങളും എന്റെ പ്രശ്നം, ഞാനതിൽ ഇൻവോൾവ് ആയണമെങ്കിൽ മാത്രമേ അത് എനിക്ക് പ്രശ്നമാവുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിലൊക്കെ കാണാം നമുക്ക് ആ ചലനം. എന്തെങ്കിലും വിഷമം വരുമ്പോ എനിക്ക് വിഷമം വന്നു, വേറെ ആർക്കെങ്കിലും വന്നാൽ നമ്മൾ അത്ര കണ്ട് ദുഃഖിക്കണില്ലല്ലോ. കുറച്ചു നേരം വേണമെങ്കിൽ ആവുമായിരിക്കും, കഴിഞ്ഞു. എന്റെ പ്രശ്നം, ഈ ഞാൻ എന്താ, ഈ ചലനം എന്താ? അത് സത്യവുമല്ല. അത് സത്യമല്ല എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് വെച്ചാൽ, ഏറ്റവും അധികം ദുഃഖിച്ച ആള് കുറച്ചു ദിവസം കഴിയുമ്പോൾ ദുഃഖമൊക്കെ മറന്നുപോകും. എന്നുവെച്ചാൽ ആ അഹംവൃത്തി നിൽക്കണില്ല, അത് പോയി പോകുന്നു. അത് ശ്രദ്ധിക്കുമ്പോ കാണാം ഈ അഹംവൃത്തി ഒരു സൂചന മാത്രമാണ്, ഒരു ബബിൾ മാതിരിയാണ്. വെള്ളത്തിൽ കുളത്തിൽ മുങ്ങിക്കിടന്നാൽ ചിലപ്പോൾ ബുളുബുളുബുളുബുളുബുളും പുറത്ത് വരുന്ന പോലെ ഉള്ളിൽ ആരോ ഒരാൾ മുങ്ങിക്കിടക്കുന്നുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ ബുളുബുളുബുളുബുളു ശബ്ദം വിടുന്നതാണ് ഈ അഹം അഹം ഞാൻ ഞാൻ എന്ന് പൊന്തണത്. അപ്പൊ ഇന്ന സ്ഥലത്ത് ആള് മുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് അറിയണ പോലെ ഈ അഹംവൃത്തിയെ ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ ആ മുങ്ങിക്കിടക്കണവനെ ഗുപ്തമായ ബോധത്തിനെ കാണാം. ഗുപ്ത ഈശ്വരോ ഗൂഢബോധ. ഭാഗവതത്തിൽ ഭഗവാന്റെ അഷ്ടസഖികൾ പാടുന്ന ഭാഗമുണ്ട്. അവിടെ ഒരു സഖി പറയുന്നു, ഈശ്വരോ ഗൂഢബോധ, ഈശ്വരൻ ഗൂഢബോധമായിട്ടിരിക്കുന്നു. ആ ഗൂഢബോധം, ഹിഡൻ അവയർനെസ്, ആ ഗൂഢബോധത്തിനെ അകമേക്ക് സാക്ഷാത്കരിക്കാനുള്ള സ്ഫൂർത്തി, ഒരു സൂചനയാണ് ഞാൻ ഞാൻ എന്നുള്ള ഈ ചലനം, ഈ സ്പന്ദനം. ആ ചലനത്തിനെ ഗ്രഹിച്ചുകൊണ്ട് അകമേക്ക് ചെല്ലുകയാണെങ്കിൽ പൂർണ്ണ വസ്തുസ്ഥിതി അകമേ പ്രകാശിക്കും. അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി. ഒരു അസ്തമനവുമില്ലാതെ, മറവുമില്ലാതെ, ഒളിവുമില്ലാതെ സത്യം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിനും സൂര്യനെ മേഘം മറയ്ക്കുന്ന പോലെ, നമ്മളുടെ ദൃഷ്ടിയെ മേഘം മറയ്ക്കുന്ന പോലെ, സത്യത്തിനും നമ്മളുടെ ശ്രദ്ധയ്ക്കും നടുവിൽ ചെറിയൊരു മറ വന്ന പോലെ, ആ ശ്രദ്ധ തന്നെ ഉജ്ജ്വലമായി തെളിയുമ്പോ സത്യം തെളിയും. വീണ്ടും അടുത്ത ശ്ലോകം നമുക്ക് നാളെ കാണാം.
2: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈവം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് ചാണ്ഡോഗ്യം മനുഷ്യ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമശിവായ.
3: ഇവിടെ നായ എന്ന് പറയുമ്പോ ഉദ്ദേശിക്കുന്നത് ഇന്ന് വലിയ കൊട്ടാരങ്ങളിലൊക്കെ വളരുന്ന നായല്ല, അതൊക്കെ പുണ്യജന്മം കൊണ്ട് ജനിച്ചത്. പഴയകാലത്ത് അമേദ്യവും മറ്റും ഭക്ഷിച്ച് തെരുവിലൊക്കെ നടക്കുന്ന നായ്, അതുപോലെ സൂകരയും പന്നി കഷ്ടമായ ജീവിതത്തെ നയിക്കുന്നത്, മനുഷ്യനെക്കാളും പുണ്യഫലമായി ജീവിക്കുന്ന നായ്ക്കളൊക്കെ ഉണ്ട്. അത് ഉദ്ദേശിച്ചല്ല പറയുന്നത്. പന്നിയായി ജനിക്കാം, ചണ്ടാള യുവനും. ചണ്ടാളൻ എന്ന് പറയുന്നത് ഇവിടെ നായയെയും പന്നിയെയും കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ചണ്ടാളനെ കുറിച്ച് പറഞ്ഞത്. അതിനേക്കാളും മോശമാണ് ചണ്ടാളൻ. എന്തുകൊണ്ട്? ഈ നായയെയും പന്നിയെയും തിന്നുന്നവനാണ് ചണ്ടാളൻ, അതുകൊണ്ടാണ് അതിനെ മാറ്റി പറഞ്ഞത്. അപ്പൊ ആരാണോ നായയെയും പന്നിയെയും തിന്നുന്ന അവൻ ചണ്ടാളൻ, ആ ജന്മത്തെ പ്രാപിക്കുന്നു. അതിന് ഉദുപ്സിത നിന്ദനീയമായ എന്നർത്ഥം. കാരണം ഇത് രണ്ടും, പ്രാണികളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം കഴിക്കുന്നതാണ് ഇത് രണ്ടും. അപ്പൊ അങ്ങനെ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം കഴിക്കുന്ന ഇതിനെ രണ്ടിനെയും കഴിക്കുന്നവൻ അതിലും വൃത്തികെട്ടവനാണെന്നുള്ളത് സാമാന്യ വ്യക്തിക്ക് ബോധ്യപ്പെടും. അപ്പോ ഈ ജന്മത്തെ പ്രാപിക്കുന്നു. പാപമില്ലെങ്കിൽ അവനത് കഴിക്കാൻ തോന്നത്തില്ല, പുണ്യമുള്ളവനത് കഴിക്കാൻ തോന്നത്തില്ല. ആ പാപം കൊണ്ടാണ് കുറെ കാലം ഇതൊക്കെ കഴിച്ചത്. പിന്നെ പുണ്യം വന്നപ്പോ ഇത് തെറ്റാണെന്ന് തോന്നി മാറുന്നവരാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ പേര്. മിക്കവാറും പേരും ചണ്ടാളനായിട്ട് ജനിച്ചിട്ട് പിന്നെ മാറുകയാ, ബ്രാഹ്മണനാകുക. അതുകൊണ്ട് ചണ്ടാള യോനി എന്ന് പറഞ്ഞു. ചണ്ടാളൻ ശിവപ്പച്ചൻ എന്നാണ് അതിന്റെ പര്യായം. നായ പാകം ചെയ്യുന്നവൻ എന്നിട്ട് യാതൊരു ധർമ്മബോധവും ഇല്ലാതെ ഏറ്റവും അസാമാർഗികമായി ജീവിക്കുന്നവൻ എന്നർത്ഥം. അവരെ അന്നങ്ങനെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ പേര് എന്ന് വന്ന് ശോഭചൻ. അങ്ങനെയുള്ള ജന്മത്തെ പ്രാപിക്കുന്നതിന് കാരണം എന്താണ്? കർമ്മമാണ്. സ്വകർമാനുരൂപേണൈവ അവിടെയും പറയുന്നു. ഇതെല്ലാം കർമ്മത്തിനനുസരിച്ചാണ് ഈ ജന്മത്തെ പ്രാപിക്കുന്നത്. ശ്രുതി പറയുന്നത് വളരെ യുക്തിയുക്തമാണ്. ജന്മത്തിന് കാരണം കർമ്മമായിട്ടാണ് പറയുന്നത്. വ്യാഖ്യാനിച്ചാണ് ഇതിനെ തെറ്റിക്കുന്നത്. ഇതിന് വിപരീതമായി എവിടെയെങ്കിലും ശ്രുതി കാണുന്നുണ്ടെങ്കിൽ അത് ശ്രുതിയല്ല, അതിനെ ശ്രുതിയല്ലാതെ തള്ളിക്കളയുന്നു. ഏതു രമണീയ ചരണാഹ ദ്വിജാതയഹ, ആരാണോ രമണീയമായ ആചരണമുള്ള ദ്വിജാതികൾ, ആര്? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ. തേ സ്വകർമ്മസ്ഥാഹ ഇഷ്ടാധികാരണ തേ, ഇനി അവർ എന്ത് ചെയ്യുന്നു? സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അവരിഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തേ ധൂമാതനാഗച്ഛന്തി ആഗച്ഛന്തി പുനഃ പുനഃ ഘടീയന്ത്രവത്, ഘടീയന്ത്രത്തെ പോലെ അത് ഞാൻ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവസാനിക്കാതെ അവരിങ്ങനെ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഘടീയന്ത്രം എന്ന് പറയുന്നത് മേലോട്ട് ഉയർന്നിട്ട് താഴോട്ട് താഴ്ന്ന് കറങ്ങുന്ന യന്ത്രങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് പൊതുവായി പറയുന്നത് ഘടീയന്ത്രം. നമ്മുടെ വാച്ചിന്റെ സൂചി പോലെ മുകളിൽ പോയി താഴെ വരുന്നു, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നാണ് ഘടീയന്ത്രം. പിന്നെ ഘടീയന്ത്രം മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, ചന്ദ്രലോകത്ത് പോകുന്നു, തിരിച്ച് ഭൂമി വരുന്നു, വീണ്ടും പോകുന്നു, പുനഃപുനഃ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വിദ്യാം ചേത് പ്രാപ്തിയോ തഥാ അർച്ചരാധനാഗച്ഛന്. ഇവര് ഇഷ്ടാദി കർമ്മങ്ങൾ മാത്രം ചെയ്യണമെങ്കിൽ പോക്കുവരമാണ്, പോയി വന്നുകൊണ്ടിരിക്കും. മറിച്ച് വിദ്യാം ചേത് പ്രാപ്തിന ഉപാസന, ഇവിടെ മുമ്പ് പറഞ്ഞ പഞ്ചാഗ്നിവിദ്യ പോലുള്ള ഉപാസനകൾ ചെയ്യണമെങ്കിൽ തഥാ അർച്ചരാധനാഗച്ഛന്തി, ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. മാർഗത്തെ കുറിച്ച് പറഞ്ഞു. അത് പറയുന്നു, അഥ ഏതയോഹ പഥോ ന കത്രേണ ചന തനി ഇമാനി ക്ഷുദ്രാണി അസഹൃത് ആവർത്തീനി ഭൂതാനി ഭവന്തി ജായസ്വം മ്രിയസ്വ ഇത്യേതത് തൃതീയം സ്ഥാനം തേന അസോ ലോകോ ന സംഭൂര്യതേ തസ്മാത് ജുഗുപ്സേത ശ്ലോകേഷ്ടാതികർമ്മസേവന്ദേതഥേതോപോർയഥോക്യോർച്ചിർധൂമാതിലക്ഷണയോർനക്കത്രേണ അന്യതരേണ ചനാപി യന്തി തന്നീമാനി ഭൂതാനി ക്ഷുദ്രാണി ദംശ മശക കീടാദീനി അസകൃത് ആവൃത്തീനി ഭവന്തി. വേദാന്തന വിദ്യാസേവനം, ഉപാസനയെ സ്വീകരിക്കുന്നില്ല. വേറെ കൂട്ട് വൈദികമായ ഉപാസനകളൊന്നും ഇന്നത്തെ മനുഷ്യൻ, അവർക്ക് വൈദികമായ ഉപാസനകളില്ല. നാഭിഷ്ടാദി കർമ്മ, ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങൾ അതും ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ, വാപ്യ കൂപത്തടാകങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല. കേവലം സ്വാർത്ഥമായി തന്നെ ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യൻ സേവന്തേ അവരനുഷ്ഠിക്കുന്നില്ല. തഥ ഏതയോർ പഥോർ യഥോക്തയോർ അർച്ചിര ധൂമാദിഷ്യോർ കത്തരേണ അന്യതരേണ ചനാവി യാന്തി താനി. അവരീ പറയുന്ന രണ്ടു വഴിക്കും ഒരു വഴിക്കും പോകുന്നില്ല. കത്തരേണ, ഒന്നിലൂടെ അവർക്ക് പോകാൻ പറ്റുന്നില്ല. താനിമാനി ഭൂതാനി ക്ഷുദ്രാണി, അവരെന്ത് ചെയ്യുന്നു? ഇവിടെ വരുന്നു, ഇവിടെ തന്നെ ജീവിച്ചിട്ട് മരിക്കുന്നു. മരിച്ചിട്ട് ഇവിടെ തന്നെ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ക്ഷുദ്രാണി ദംശ മശക കീടാദീനി, കൊതുകോ മൂട്ടയോ അട്ടയോ പുഴുവോ ഒക്കെ ആയിട്ട് ജനിക്കുന്നു. അസക ആവൃത്തി നീ, ഇതെപ്പോഴും സംഭവിച്ചുകൊണ്ട് ഇതിന് ആയുസ് കുറവാണ്. പൊതുവായിട്ട് ജനിച്ചാൽ ഒരു ദിവസമോ രണ്ടു ദിവസമോ, ഈച്ചയ്ക്കൊക്കെ ഒരു ദിവസം ആയുസേ ഉള്ളൂ. അപ്പോൾ ജനിക്കുക മരിക്കുക ആവർത്തീനി അസകൃ, ദിവസവും ജനിക്കും മരിക്കും ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ ചണ്ടാളൻ ശിവ സൂവരൻ എന്നൊക്കെ പറഞ്ഞു. അത ഉഭയ മാർഗപരിഭ്രഷ്ട ഹി അസകൃ ജായന്തേ മ്രിയന്തേ ച. ഉഭയ മാർഗപരിഭ്രഷ്ട, രണ്ടു വഴിയും അവർക്കില്ല. അവർ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അസകൃത് ആവർത്തീനി ഭൂതാനി ഭവന്തി ജായസ്വം മ്രിയസ്വം തേഷാം ജനന മരണ സന്തതിയിൽ അനുകരണം ഇതം വെച്ചത് ജായസ്വം മ്രിയസ്വം. ഇത് അനുകരണത്തിലാണ് ഈ പുരിയാരൂപം ഉപയോഗിക്കുന്നത്. ജായസ്വം മ്രിയസ്വം ഇത് ഈശ്വര നിമിത്താവ ചേഷ്ട ഉച്ചത്. ഇതിൽ അവർക്ക് വിവേകമില്ല, എന്നാലും ജനിക്കുന്നു മരിക്കുന്നു. വിവേകമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ എന്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്? അവർക്ക് പാപപുണ്യങ്ങളില്ല, അതൊന്നും സമ്പാദിക്കുന്നില്ല. ധർമ്മബോധമുള്ളവനെ പാപപുണ്യമുണ്ട്, ധർമ്മബോധമൊന്നുമില്ല. ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവരുടെ ചേഷ്ട, അവരുടെ വിവേകമല്ലെങ്കിൽ സഹജമായി നടക്കുന്നു, ഈശ്വര നിയമം അനുസരിച്ച് നടക്കുന്നു. അവർക്ക് ആ ജന്മത്തിൽ ഇതിങ്ങനെ അനുഭവിച്ചു തീർക്കുക എന്നുള്ളതല്ല ഉയരുന്നതിന് യാതൊരു വഴിയും. അത് അനേക ജന്മങ്ങൾ, അനേക കാലം, അനേക കൽപ്പം ദംശമശക കീടാദികളായി ജീവിക്കേണ്ടി വരും. അതാണ് സ്വയം ഒന്നിനു ശേഷിയില്ലാത്തത്. ഇവിടെ അങ്ങനെയല്ല, ഈശ്വര നിമിത്ത ചേഷ്ട, വിധിക്കനുസരിച്ചുള്ള ചേഷ്ട, ഈശ്വര ചേഷ്ട. ഇവിടെ അങ്ങനെയല്ല, വിവേകം ഉപയോഗിച്ച് ധർമ്മത്തെ സ്വീകരിക്കുന്നു, കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അവന്റെ പൗരുഷമാണ് അവന്റെ ആ ജീവനെ മുന്നോട്ട് നയിക്കുന്നത്. ചന്ദ്രമണ്ഡലത്തിലോ സൂര്യമണ്ഡലത്തിലോ ഒക്കെ പോകുന്നത് ആ സ്വേച്ഛ കൊണ്ടാണ്. കീടങ്ങൾക്കത് സാധ്യമല്ല. അവർ ജനിക്കുന്നു മരിക്കുന്നു, തിന്നു കുടിച്ചു മരിക്കുന്നു. ജനന മരണ ലക്ഷണേനൈവ കാലയാപനാഭവതി, അവരെ സംബന്ധിച്ചിടത്തോളം ജനനം മരണം ഈ രണ്ട് പ്രവൃത്തികളെ ഉള്ളൂ. അതിനിടയ്ക്ക് സഹജമായി സംഭവിക്കുന്ന കാര്യം, ഈശ്വര നിയമം അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ജനന മരണ ലക്ഷണം, ജനന മരണ പ്രവൃത്തി. അതുകൊണ്ട് കാലയാപന, കാലം കടന്നു പോകും. ആജീവികളെ സംബന്ധിച്ച് അനേക കൽപ്പങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. അതു ക്രിയാസു ഭോഗേഷു കാലോ അസ്ഥി, അവർക്ക് കർമ്മങ്ങളില്ല, കർമ്മഫല അനുഭവമില്ല, അതിനു വേണ്ടിയിട്ട് അവർക്ക് സമയമില്ല. ജനിക്കുക മരിക്കുക അതിന് രണ്ടിനെയും സമയമാണ്. കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് വിവേകം വേണം, വേദജ്ഞാനം വേണം, സ്മാർത്ഥജ്ഞാനം വേണം. അത് കഴിഞ്ഞാൽ അനുഷ്ഠിക്കണം. അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന് ഫലമായി വരുന്ന സ്വർഗത്തെ അനുഭവിക്കാം, ആ സുഖത്തെ അനുഭവിക്കാം. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. കാലയാപനം മാത്രം, കാലം കഴിച്ചു പോകും. ഇത് ഇന്നത്തെ സാധാരണ മനുഷ്യനെല്ലാം ഇങ്ങനെയാണ്. ഏതത് ക്ഷുദ്രജന്തു ലക്ഷണം, ക്ഷുദ്രജന്മം ഏറ്റവും, ഇതിനെയാണ് നീച്ച ജന്മം എന്ന് പറയുന്നത്. തൃതീയം, ഇത് മൂന്നാമത്തെ വഴി. അപ്പൊ ജീവന് മൂന്ന് ഗതിയാണ്, ഒന്ന് ഉത്തരായണം, മറ്റൊന്ന് ദക്ഷിണായണം, മറ്റൊന്ന് ദംശമശക കീടാതി. ഇവിടെ തന്നെ വേറെ പോകുന്നു വരുന്നൊന്നുമില്ല. ജന്മരിക്കുക ജനിക്കുക, അതിനിടെ അനന്തമായ കീടങ്ങൾ ജനിച്ചു മരിച്ചുകൊണ്ടിരിക്കും. എന്തോ ക്ഷുദ്ര ജന്തു ലക്ഷണം തൃതീയം പൂർവ്വത്വ പന്ഥാനവും അപേക്ഷയസ്ഥാനവും സംസരത. ഇനിയും ദക്ഷിണ മാർഗക അഭി പുനർ ആകച്ചന്തി അനധികൃതാനാം ജ്ഞാനകർമ്മണോ അഗമനമേവ ദക്ഷിണേന പദ്ധതി. അന്ന് പറയുന്നത് ദക്ഷിണ മാർഗത്തിലൂടെ പോയാലും തിരിച്ചു വരുന്നു. പക്ഷെ അതിനും അധികാരികളല്ലാത്തവർ എന്തിനാ ജ്ഞാനകർമ്മണോഹോ? ജ്ഞാനത്തിനും കർമ്മത്തിനും അധികാരികളായിട്ടല്ല, അധികാരം അല്ലാത്തവർ, അർഹരല്ലാത്തവർ ദുരാചാരികൾ, അവരതിന് അർഹരല്ല. ദുഷ്കർമ്മ നിരതം, അത് ക്രൗര്യ അനുദമായ വഞ്ചന പരവഞ്ചനയൊക്കെ ചെയ്യുന്നത്, അവരിതിന് അധികാരികളല്ല. അവർക്ക് ജ്ഞാനത്തിനും അധികാരമല്ല, കർമ്മത്തിനും അധികാരമില്ല. അവരുടെ മനസ്സങ്ങോട്ട് പോകത്തുണ്ട്. അഗമനമേവ ദക്ഷിണേന പഥ, അവർ ദക്ഷിണായന മാർഗത്തിലൂടെയും പോകുന്നില്ല. തേനാസുലോകുവാന സംഭൂരി, ഇതേ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അവരുടെ ഇവരെല്ലാം അവിടെ പോയിട്ട് എന്താ ലോകം നിറയാത്തത്, ഈ ലോകം എന്താ നിറയാത്തത് എന്ന് പറയുന്നു. ലോകം നിറയുന്നില്ല, ഇതുവഴി പോകുന്നില്ല എല്ലാവരും. പഞ്ചമസ്തു പ്രശ്ന പഞ്ചാഗ്നിവിദ്യ വ്യാഖ്യാത, അഞ്ചാമത്തെ ചോദ്യത്തിന് ഇതും പറഞ്ഞു. അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത്, പ്രവാഹനൻ അഞ്ച് ചോദ്യങ്ങൾക്കാണ് മറുപടി പറഞ്ഞത്. അത് പറയുന്നു, ഗൗതമനോട് പ്രഥമോ ദക്ഷിണ ഉത്തര മാർഗാഭ്യാം അപാകൃതോ. ആദ്യത്തെ ചോദ്യത്തിന് സമാനം പറഞ്ഞതാണ്, ഇവരെല്ലാം ഏത് വഴിക്ക് പോകുന്നു? അതിന് ദക്ഷിണായനം ഉത്തരായനം ഈ മാർഗം പറഞ്ഞു. ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ച ബ്രഹ്മസൂത്രത്തിൽ വരുന്നുണ്ട്. കാരണം ഈ മാർഗങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ചിലത് ചില വ്യത്യാസങ്ങൾ ഒരേ കൂടുതലാണ് പറയുന്നത്. അപ്പൊ ആ വ്യത്യാസങ്ങൾ എങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് എങ്ങനെ ദോഷം വരുന്നില്ല, ഇതിനെല്ലാം ഭാഷകാരൻ വളരെ യുക്തിയുക്തമായി പൂർവാഗ്രബദ്ധമായി പരസ്പര ശ്രദ്ധികളെ ബന്ധിപ്പിച്ച് സമാനം പറയുന്നു ബ്രഹ്മസൂത്രം വിശദമായിട്ട്. ദക്ഷിണായന മാർഗം ഉത്തരായന മാർഗം ഈ വംശത്തിന്റെ ഒരു തുടർച്ചയാണ്. ഭഗവത്ഗീത അതുകൊണ്ട് അവിടെ ഞാൻ ചർച്ച ചെയ്യും. വേദ വ്യാഖ്യാനങ്ങളിൽ അദ്വൈതമോ ദ്വൈതമോ ഇഷ്ടാദ്വൈതമോ എന്തായാലും അവിടെയെല്ലാം ഭാഷ്യ രചയിതാക്കളെല്ലാം ഈ രണ്ട് മാർഗത്തെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യും. ആധുനികന്മാരായ ആചാര്യന്മാരും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രസിദ്ധരായ ചില ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേദത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണത്. ഈ ദക്ഷിണായന മാർഗവും ഉത്തരായന മാർഗവും ഇങ്ങനെ രണ്ട് മാർഗങ്ങളെ കുറിച്ച് പറയുന്നു. ഗീതയിലും പറയുന്നുണ്ട് എന്താ ഇത്, ഇവിടെ നിന്ന് മരിച്ചതിന് ശേഷം ഇതാണ് ധൂമത്തിലൂടെ പോകുന്നു. ധൂമം എന്താ? തീകത്തുമ്പോൾ ഉണ്ടാകുന്ന ധൂമമാണ്. പിന്നെ ധൂമത്തിൽ നിന്ന് പർജന്യത്തിൽ വരുന്നു. ഇതൊക്കെ പറയുമ്പോൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ധൂമം എവിടെയാണ്? പർജന്യമാണ്. അത് കേട്ടുകഴിഞ്ഞാൽ ധൂമത്തിൽ നിന്ന് പർജന്യം ഉണ്ടായെന്ന് തോന്നും. ശുഭാഷകാരൻ പറയുന്നു പർജന്യം ജലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നേരത്തെ പറഞ്ഞു. മേഘം, വൃഷ്ടി എല്ലാം സമുദ്രജലത്തിൽ നിന്ന് ജലം മേലോട്ട് പോകുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പോ ഈ ശ്രുതി പറയുന്ന കാര്യങ്ങൾ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ഒരു ജീവൻ പോകുന്നു, അവിടെ അമാനവ പുരുഷൻ വന്ന് എതിരേറ്റ് കൊണ്ടുപോകുന്നു, ആരായി അമാനവ പുരുഷൻ എവിടെ

തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ള പറയുന്നു. അല്ലാതെ അത് ശാസ്ത്രത്തിൽ നിരക്കുന്നതല്ല. പിന്നെ ഈ ധൂമം, അഭ്രം, ഇതൊക്കെ തമ്മിലുള്ള ബന്ധം, ഇന്ന് മറ്റാരോ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതൊന്നും ആധുനിക ശാസ്ത്രമായിട്ട് യോജിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ബുദ്ധിക്കോ ശാസ്ത്രത്തിനോ നിരക്കുന്ന കാര്യങ്ങൾ അല്ല എന്നും വേദത്തേക്ക് പ്രമാണമായി സ്വീകരിക്കുന്ന ആചാര്യന്മാരെയുള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആത്യന്തികമായി ഇനി പറയുന്ന ഇതാണ് എന്താണോ ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന വിഷയം മുഴുവൻ ഉത്തരായണവും ദക്ഷിണായണവും ഇവിടെ മാത്രമാണ്. എവിടെയെല്ലാം ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്നു, മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, അതെല്ലാം കേവലം അതീന്ദ്രിയമായ വിഷയങ്ങളും ചേന്ദ്രിയ വിഷയങ്ങളല്ല. അതീന്ദ്രിയമായ വിഷയങ്ങൾ ഒരിക്കലും ഇന്ദ്രിയ വിഷയമായിരിക്കുന്ന യുക്തിയുമായിട്ടോ ശാസ്ത്രവുമായിട്ടോ ഒന്നും അതിന് യാതൊരു ബന്ധവും കാണത്തില്ല. അതിനെ ബന്ധപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അത് വലിയ പരിഹാസ്യമായി തീരുകയും ചെയ്യും. പിന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണോ അത് യുക്തിക്കും നിരക്കുന്നതാണ്. ഇന്ദ്രിയ വിഷയവുമാണ്, ഇന്ദ്രിയ വിഷയത്തെ ആശ്രയിച്ചുള്ള ചർച്ചകളാണ്, നിഗമനങ്ങളാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ലേ ഇത് അതീന്ദ്രിയം, മരണശേഷമുള്ള ജീവന്റെ ഗതി തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായും അതീന്ദ്രിയമാണ്. അതിന് ഒരിക്കലും യുക്തിക്കോ ശാസ്ത്രത്തിനോ ആർക്കും ബന്ധപ്പെടുത്താൻ ഒക്കത്തില്ല. ഇനി ആരെങ്കിലും കഷ്ടപ്പെട്ട് അതിനോട് ബന്ധപ്പെടുത്തിയാലും അത് നിലനിൽക്കത്തില്ല. ശാസ്ത്രം മാറുമ്പോൾ അതിനെയും മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഇത് രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടാൻ സാധ്യമല്ല, ഒന്ന് സേന്ദ്രിയം മറ്റൊന്ന് അധികം. പിന്നെ ഇത് ചർച്ച ചെയ്യുന്നത് അത്തരം അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ച് ജ്ഞാനമുള്ള ഋഷിമാർ ചർച്ച ചെയ്യും. അവർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അതീന്ദ്രിയ ജ്ഞാനത്തെ, അവരുടെ അതീന്ദ്രിയ ജ്ഞാനത്തെ വാക്കുകളിലൂടെ അവർ വ്യക്തമാക്കുന്നു. പിന്നെ ഇത് ശരിയാണോ തെറ്റാണോ ഇതെന്താണ് അത് ഒരുവന്റെ ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാശ്രയിക്കുക അവനെ ശ്രദ്ധ മാത്രം. ഒരുവന് ഋഷിയിൽ അതീന്ദ്രിയമായ ജ്ഞാനത്തിനുള്ള ശ്രദ്ധയുണ്ടെങ്കിൽ അവനിത് സത്യമായി അനുഭവപ്പെടും. അവൻ ശ്രദ്ധാലുവല്ലെങ്കിൽ ഇതെല്ലാം അസംബന്ധം. ശ്രദ്ധയെന്ന് പറയുന്ന ഒന്നിനെ ആശ്രയിക്കാതെ ബുദ്ധിയെയോ ആധുനിക ശാസ്ത്രത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഇതിനെ അംഗീകരിക്കാൻ കഴിയാറില്ല. അപ്പോൾ അത് വ്യക്തിക്കനുസരിച്ചിട്ടാണ്. അതീന്ദ്രിയ ജ്ഞാനത്തിൽ ആർഷജ്ഞാനത്തിൽ ശ്രദ്ധയുള്ളവനാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഇതെല്ലാം ശരിയാണ്, സത്യമാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. വേദത്തിലെ എല്ലാ കർമ്മങ്ങളും ഈ ശ്രദ്ധയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതിന്റെയൊക്കെ പ്രമാണി ശ്രദ്ധയെ ആശ്രയിച്ചിട്ടാണ്, അല്ല യുക്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സയൻസോ ഒന്നും ആശ്രയിച്ചിട്ടില്ല. അതിന് ഉത്തരമില്ല, സമാധാനം കിട്ടത്തില്ല. പറയുന്നു ഇന്നിപ്പോൾ ആൾക്കാർ പറയും അഗ്നിഹോത്രം ചെയ്യുന്നു, അഗ്നിഹോത്രം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഗുണങ്ങളും ഉണ്ടാകുന്നു. ഇത് രണ്ടും അനുഭവമാണ്. അഗ്നിഹോത്രം ചെയ്യുന്നവർക്ക് നല്ല ഫലം അനുഭവപ്പെടുന്നു. വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർ ഇന്നും ചെയ്താൽ അവർക്ക് നല്ല ഫലം അനുഭവപ്പെടുന്നു. പക്ഷേ അതിനെ അവിടെ ഇത് രണ്ടും കർമ്മവും ഫലവും പ്രത്യക്ഷമാണ്. അക്കാര്യത്തിൽ ആർക്കും അനുഷ്ഠിക്കുന്നവർക്ക് സംശയമില്ല. പക്ഷേ ഇത് ഇതിന്റെ ബന്ധം, പരസ്പര ബന്ധം, എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു, അവിടെ യുക്തി ശാസ്ത്രം പ്രവർത്തിക്കത്തില്ല. അവിടെയാണ് അതീന്ദ്രിയം എന്ന് പറയുന്നത്. അത് അതീന്ദ്രിയാണ്, അത് വൈദികന്മാർ വരെ സമ്മതിക്കുകയാണ്. ഇന്ന് ഇപ്പൊ യുക്തിവാദികൾ പറയുന്നത് ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനസ്സിലാകുന്നില്ല. പക്ഷെ വൈദികന്മാർക്ക് നേരത്തെ അറിയാൻ തന്നെ അവർ പറഞ്ഞു ഇത് അദൃഷ്ടമാണ്, അദൃഷ്ടപൂർവം. എന്നുവെച്ചാൽ അവിടെ ബുദ്ധി പ്രവർത്തിക്കത്തില്ല. ഇപ്പൊ ഗണപതി ഹോമം ചെയ്താൽ ഒരാളുടെ വിഘ്നം നശിക്കുന്നു. ഇത് അങ്ങനെ ചെയ്യുന്നവരുടെ അനുഭവമാണ്. പക്ഷെ എങ്ങനെ അത് സംഭവിക്കുന്നു അതിനുത്തരമുണ്ട്. അത് വിഷയം അതീന്ദ്രിയം. അവിടെയാണ് നമ്മൾ സയൻസിനെ കൊണ്ടുവരുന്നതും
അതുകൊണ്ട് സമാനം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്.

0: വെറും പ്രഹസനം, അബദ്ധം, പരിഹാസ്യമായ കാര്യങ്ങൾ. എന്തുകൊണ്ട്? അത് അതീന്ദ്രിയമാണ്. അതീന്ദ്രിയമായ ഒന്നിനെ ഇന്ദ്രിയങ്ങളിലൂടെ സമർത്ഥിക്കാൻ സാധ്യമല്ല. അത്തരം കാര്യങ്ങളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ആർഷജ്ഞാനത്തെ സ്വീകരിക്കും, ഋഷിമാരുടെ ജ്ഞാനത്തെ അംഗീകരിക്കുക. അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം അതിനെ പിന്തുടരുക. അവർ പറയുന്നതിൻ്റെ താല്പര്യം തന്നെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്ത് താല്പര്യത്തിലാണ് അവർ വാക്കുകൾ പ്രയോഗിക്കുന്നതെന്ന് തന്നെ മനസ്സിലാകാൻ പ്രയാസം. എന്നാലും മനസ്സിലാകുന്ന തരത്തിൽ മനസ്സിലാക്കുക. അദൃഷ്ടം എന്ന് പറയുന്നത് എന്താണ്? അപൂർവം, അദൃഷ്ടം, ഭട്ടനും പ്രഭാകരം, ഇതൊക്കെ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും പിടികിട്ടിട്ടില്ല എന്താ അദൃഷ്ടം അപൂർവം എന്ന് പറയുന്നത്. സംസ്കാരമാണ്. പിന്നെ അവസാനം പറയുന്നതാണ് അതാണ് വചനീയമാണ്, വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ എന്തോ ഒന്നുണ്ട്. കാരണം കർമ്മത്തിന് ഫലം കാണുന്നു, അതിനെ നിഷേധിക്കാൻ അസ്വാനുഭവമായി അങ്ങനെ നിഷേധിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളും യുക്തിയിലൂടെ ശാസ്ത്രത്തിലൂടെ എന്ന് ഒരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധി ഇന്ദ്രിയങ്ങളുമെല്ലാം ഇങ്ങനെ ബഹിർമുഖമായി പ്രവർത്തിക്കുന്നിടത്തോളം കാലം സാധ്യമേ അല്ല. അതിനൊരു മെഷീനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഒരു കമ്പ്യൂട്ടറിനും ഒന്നും സാധ്യമല്ല. അതെല്ലാം സേന്ദ്രിയ വിഷയങ്ങൾ മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് ആധുനിക പല മഹാത്മാക്കളും തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇത് മനസ്സിലാകുന്നില്ല, എനിക്ക് പിടികിട്ടിയിട്ടില്ല. വേദത്തിൻ്റെ പല ഭാഗങ്ങളും ഞാൻ മനസ്സിലാക്കിയെങ്കിലും ഈ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാകുന്നതല്ല, ഇത് മനസ്സിന് പുറത്താണ് ഈ വിഷയം. എന്നാലും അതിന് അതിൻ്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചോദിച്ച 5 ചോദ്യങ്ങൾക്കിവിടെ ഓരോന്നായിട്ട് സമാധാനം പറഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിന് സമാധാനമായിട്ടാണ് ദക്ഷിണ ഉത്തര മാർഗങ്ങളെക്കുറിച്ചുകൂടെ വിശദീകരിക്കുന്നത്. ദക്ഷിണ ഉത്തരയുഹു പഥോറും വ്യവർത്തനാവി, ഇത് രണ്ടും എവിടെ ചെന്നാണ് പിരിയുന്നത്, അതും പറഞ്ഞു. മൃതാന അഗ്നോ പ്രക്ഷേപ സമാഹന തതോ വ്യാവർത്തന അന്യ അർച്ചിരാതിനായാന്തി അന്യ ധൂമാതിന. മരിച്ചവരെ ദഹിപ്പിക്കുക, അന്ത്യേഷ്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യം തന്നെ, അഗ്നോ പ്രക്ഷേപ. പക്ഷേ അതിനുശേഷം രണ്ടു വഴിക്ക് പിരിയുന്നു. അന്യ അർച്ചിരാതിന ഒരു കൂട്ടർ സൂര്യായനും മറ്റൊന്ന് ചന്ദ്രായനും, അന്യ ധൂമാദന പുനർ ഉത്തര ദക്ഷിണായനേ, ഉത്തരായനും ദക്ഷിണായനും. ഷൺമാസാൻ പ്രാപ്നവന്ധ സമീജ്യ പുനർവ്യാവർത്തത, പിരിഞ്ഞു പോകുന്നു മാസങ്ങളെ പ്രാപിച്ചിട്ട്. അന്യ സംവത്സരം അന്യ മാസേഭ്യപ്പിത്ത ലോകം, അതും പറഞ്ഞു. ഒരു കൂട്ടർ മാസങ്ങളിൽ നിന്ന് സംവത്സരത്തെ പ്രാപിക്കുന്നു, വേറെ കൂട്ടർ നേരെ പിതൃലോകത്തിൽ പോകുന്നു. അത് മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞാണ് വ്യാഖ്യാത. പുനരാവർത്തി രവി പിന്നെ മടങ്ങി വരുന്നതിനെ കുറിച്ച് ചോദിച്ചു, അതും പറയുന്നു. ക്ഷീണ അനുസയാനാം, അനുസയം പുണ്യം അത് ക്ഷയിക്കുമ്പോൾ. ചന്ദ്രമണ്ഡലാത് ആകാശാതിക്രമേണ തിരിച്ചു വരുന്ന മാർഗവും പറഞ്ഞു. ആ ചോദ്യത്തിന് ഉത്തരമായി അമുഷ്യ ലോകസി അപൂരണ സുശബ്ദേന, എന്തുകൊണ്ട് ലോകം നിറയുന്നില്ല, അതും അവസാനം പറഞ്ഞു. തേനാസുലോകോന സമ്പൂര്യത യസ്മാ ദൈവം കഷ്ട സംസാരഗതി തസ്മാ ജുഗുപ്സ്യത, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ശ്രുതി എന്താണ് പറയുന്നത്? തസ്മാ ജുഗുപ്സ്യത, അതാണ് ശ്രുതിയുടെ പരമമായ താല്പര്യം. എന്താണ്? ഇങ്ങനെയുള്ള രണ്ട് വഴിയിലൂടെ ജീവന്മാർ സഞ്ചരിക്കുന്നു. ഈ വഴിയിലേക്ക് നമ്മൾ മനസ്സിലാക്കി തന്ന് ഈ വഴിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയല്ല ശ്രുതി, അതല്ല ഉദ്ദേശിക്കുന്നു. മറിച്ച് എന്താണ് ശ്രുതിയെന്ന്? ഇതിനെ വെറുക്കുക, ഇതെല്ലാം വെറുക്കേണ്ടതാണ്. എന്തുകൊണ്ട്? കഷ്ട സംസാരഗതി, ഇത് സംസാരഗതിയാണ്, ഇത് ജനന മരണമാണ്, ഇതിൽ നിന്ന് മോചനം നേടണം, ഇതിലിങ്ങനെ കറങ്ങാൻ പാടില്ല, ഇത് വിറക്കണം, ഇതിൽ വിറക്കുണ്ടാകണം, വിരക്തി. ചികിത്സാന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് നിന്താന്നുള്ള അർത്ഥത്തിലല്ല, ഈ പോക്കുവരവിനോട് വിരക്തനാകുക, ഉദാസീനനാകുക, താല്പര്യമില്ലാതായിത്തീരുക. യസ്മസ ജന്മം മരണ ജനിത വേദന അനുഭവ കൃതക്ഷണാഹ ക്ഷുദ്ര ജന്തവ ധ്വാന്തേ ജഘോരേ ദുസ്തരേ പ്രവേശിത സാഗരേവ അഗാധേ ആപ്ലവേ നിരാശാസ്ത ഉത്തരണം പ്രതി തസ്മാചൈവം വിധാം സംസാരഗതിം ജഗുപ്സേത ബീഭത്സേത ഘൃണീഭവേത് മാ ഭൂദേവം വിധേ സംസാര മഹോധതോ ഭൂരേ പാദയതി. ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു, യസ്മാസ്ത ജന്മ മരണ ജനിത വേദന അനുഭവകൃതക്ഷണാഹ. വിവേകിയോടുകൂടി ചിന്തിക്കണം, ജനനം ദുഃഖകരമാണ്, മരണം ദുഃഖകരമാണ്, അതെല്ലാം കൊണ്ടുണ്ടാകുന്ന വേദന ക്ഷുദ്രചിന്തവും ആ വേദന അനുഭവിക്കുന്ന ഈ ജീവികൾ അവരുടെ ഓരോ സമയവും ഈ വേദനയിലാണ്. വേദന അനുഭവകൃതക്ഷണാഹ, അവരുടെ സമയം മുഴുവൻ, കാരണം പെട്ടെന്ന് ജനിക്കും മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രതിക്ഷണം ജനന മരണ വേദന അനുഭവിക്കണം. ഭാന്തി ജഘോരേ ദുസ്ഥരേ, അവർ ഘോര അന്ധകാരത്തിലാണ്, ഘോരരുട്ടിലാണ്, ദുസ്ഥരേ, മറികടക്കാൻ കഴിയുന്നില്ല, വെളിച്ചമില്ല. അതിൽ അകപ്പെട്ടുപോയി പ്രവേശിത്താഹ ഈ ജീവന്മാരെല്ലാം. സാഗരീവ അഗാധയാക്ലവേ, അഗാധ സമുദ്രത്തിൽ പെട്ടുപോയി, അവിടെ കപ്പലും വള്ളവും ഒന്നുമില്ല, നീന്താനും അറിയത്തില്ല. അങ്ങനെയുള്ള അഗാധ സമുദ്രത്തിൽ പതിച്ച ഒന്നിനെ പോലെയാണ് ജീവന്മാരുടെ ഗതി. വിവേകികൾക്ക് നിരാശാസ ഉത്തരണം പ്രതി, അത് കടന്നു കിട്ടുന്നതിനെ കുറിച്ച് യാതൊരു ആശയവുമില്ല, മറികടക എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ഈ ദംശ മശക കീടാദികളായി ജീവിക്കുമ്പോൾ ഈ സംസാരത്തെ മറികടക്കാമെന്നുള്ള ഒരു ചിന്ത പോലും മനസ്സിൽ വരത്തില്ല.
1: Om Namah Shivaya. Dear users of Shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our Shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thirunariya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. Om Namah Shivaya.
2: Dear listeners of Shaivam.org, the following is Shukla Yajur Vedam, Karma Shaka, Adhyayam 27.
3: Atha Saptavimsho Dhyayah. Om Shadan Dadbhiravakan Danta Moolair Mrudam Varsvai Istigan Daggishtra Abhyagya സരസ്വത്യാ അഗ്രജിഹ്വൻ ജിഹ്വായാ ഉത്സാദം അവക്രന്ദേന താലുവാചഗ്ഞേ ഹനുഭ്യാമപ ആസ്യേന വൃഷാണമാണ്ഡാഭ്യാം ആദിത്യാൻ സ്മശ്രുഭിഃ

ലോകൽമണിർമണിഹേ ഭൂതം ചരിഷ്യത്യഷ്കോ മഹോ വിഭാസം ആദരിഷ്വാഹ ച പരമാനശ്ചരിവരവാഹ.

ശൈതാ ചൈതനോ ഗതാ ജനപ്രയ ശോമാ ജനരാജ്യ ആകൃഷ്ട ദേവം വിദ്വാം സമ്രാജ്യമുപമദതി ശൈതസ്യ ചൈതനോ

പ്രവർത്തൗകൽമണിർമണി സുരഞ്ചരോടഞ്ചപരിഷ്കന്ധോ മനോഹാവിപാസം മാതരിഷ്കാഹാചരമാനശ്ചരപദവാഹോ മാതശാരഥേഷ്മാത്മസൗദ ശേത്രിശ്ചരാവീരം ശേത്രിർഗ്രത്യാരഗച്ചേമം ജന

ശ്രീനാശ്വാസോ ദക്ഷീണാജാതിഷാതോക്ഷാതോതിഷ്ടേണം ശർവോനഭവോദേശാനേവം വേദ തസ്മൈ പ്രതീക്ഷാ ദിശവം തദ്ദേശാത്മ ശുഭതി വിശ്വാസമനുഷ്ഠാതാരമകുവൻ ശുഭതി.

ശക്തിനാദ്യം ഗജയേം വേദ സോഹോജ്യോഹോജ സവിഹസവം ദൂരം വന്നാദ്യമഭ്യുദ

ശാസ്ത്രകൽപ്പനയേ സസ്യവാഹ്യംഗത്തെ ഹരിലംഗിം ചേതം വേദ കൽപ്പനയസ്മൈ സവായം മനുഷ്യ സത്യമാണ്.

0: Om Namah Shivaya. Dear users of Shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our Shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thiruneriya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. ஓம் நம சிவாய.
1: காயத்ரி மந்திரம் மாறி காயத்ரி மந்திரம் அதாவும் காயத்ரி நேரத்தை உபதேசம் கிட்டிய ஆளுகளுக்கான மற்ற மந்திரங்கள் கூடுதல் பிரயோஜனப்படுது. காயத்ரி வேத முகமாக வேதத்திலேக்கு பிரவேசிக்க காயத்ரி அனிவாரியமான வேதம் படிக்க கேரணமெகில் உபநயிக்கணும். உபநயனத்தில் காயத்ரியான കിട്ടുന്നത്. ഗായത്രി കിട്ടുന്നത് മൃത്യുവിനെ കടന്നു വന്നിട്ടാണ്. അതുകൊണ്ടാണ് മന്ത്രമാതാവാകുന്നത്. മൃത്യു നിന്റെ ആചാര്യനാണ് എന്നാണ് അച്ഛൻ ഉപനയിപ്പിക്കുമ്പോൾ ആദ്യം മകൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഉപനയന വേളയിൽ പറഞ്ഞു കൊടുക്കും, മൃത്യുവാണ് നിന്റെ ആചാര്യൻ, മൃത്യു ആചാര്യസ്തവ. അങ്ങനെയാണ് നചികേതസ് മൃത്യുവിന്റെ അടുക്കലേക്ക് പോകുന്നത്. അവിടെ ഉപനയനമാ സന്ദർഭം അല്ല, വേറെ കഥയൊന്നുമല്ല. ഉപനയനം നടക്കുമ്പോൾ മൃത്യുവിന്റെ അടുക്കിലേക്ക് മൂന്ന് രാത്രികളും മൂന്ന് പകലുകളും ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും ഇരുന്ന് മൃത്യു മുഖാമുഖമാകുമ്പോൾ മൃത്യുദേവനെ കണ്ട് തിരിച്ചെത്തു കാണിയത്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അമൃതത്വമുള്ളൊരു മുഖത്തേക്ക് നീങ്ങുന്നത്. അതിന് ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്, അതതിന്റെ വൈദിക രീതി. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ഗായത്രി ഉപദേശം കിട്ടും. ആ ഗായത്രി മന്ത്രമാതാവാണ്. ഗായത്രി കൊണ്ട് വേണം വേദത്തിലേക്ക് പ്രവേശിക്കാൻ, ഋഗജു സാമങ്ങളിലേക്ക് പ്രവേശിക്കാൻ. അതിൽ പ്രവേശിച്ച് വേദാധ്യയനം കഴിയുമ്പോഴാണ് വേദമന്ത്രങ്ങളിൽ അത്യുദാരവും ഉപനിഷദുത്കൃഷ്ടവുമായ നമശിവായ, കാരണം സംഹിതാഭാഗത്ത് വരുന്നതാണ്, ഇത് മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്, സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇതാണ് ഗുരുപരമ്പര ശൈവ അദ്വൈതത്തിലെ ഗുരുപരമ്പര അവരുടെ മന്ത്രദീക്ഷാ സമയത്ത് കൊടുക്കുന്നത്.
2: ഒരേ സമയത്ത് തന്നെ
1: ഓരോ കാലങ്ങളിലും ഓരോ സമയത്തും ജപിക്കാനുള്ളതാണ്. ആ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്ന മുമ്പ് അതുകൊണ്ട് പറഞ്ഞു. അല്ലാതെ കാരണം എന്താ വെച്ചാല് ഉള്ള മന്ത്രങ്ങളല്ല, മാത്രമല്ല ഇത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ദീക്ഷാരൂപേണ കിട്ടണം. അതിനാദ്യം ശമതമാതി സമ്പത്തികളൊക്കെ സമ്പാദിച്ചിട്ട് ഒരാളെ പോയി കാണണം വിനയപൂർവ്വം. ശമം ദമം ഉപരതിയൊക്കെ ഉറപ്പുവരുത്തിട്ടേ പോകാം. ദീക്ഷയ്ക്കായി പോകുമ്പോൾ അതിനോടൊപ്പം അതുവരെ ചുമ്മാ ജപിക്കാം. ഇപ്പോ കിട്ടിയതൊരു ഉപദേശമാണെന്ന് വിചാരിച്ചുകൊണ്ട് ജപിക്കാം, അതിലൊരു കുഴപ്പമില്ല, ജപിച്ചാൽ ഇതൊക്കെ കിട്ടും, അതിന് സംശയം വേണ്ട. പക്ഷെ ദീക്ഷാ പാരമ്പര്യത്തിൽ പെടണമെങ്കിൽ അതിന് കുറച്ച് ഇതിലൊക്കെ ഒരു താല്പര്യം വന്നു, താല്പര്യത്തോടുകൂടിയ ജപം പൂർണ്ണമാവുകയുള്ളൂ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ജപിക്കും, ഇടയ്ക്ക് ഇടയ്ക്ക് വിടും, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ ജപിച്ചാൽ മതി, തിരക്ക് കൂട്ടണ്ട. സ്ഥിരമായിട്ട് ജപിക്കാൻ നന്ന്, പക്ഷെ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് കണ്ട് പേടിക്കണ്ട, ഇപ്പൊ ഇത്രയും മതി, ഇത്രയായാൽ അത്രയായി. മറ്റതല്ല, മറ്റതൊരു ഒരു ബന്ധമാണ്, ഒരു പാരസ്പര്യമാണ്, ആചാര്യനും ശിഷ്യനും തമ്മിലുള്ള ഒരു കരാറാണ്. ആ ഉടമ്പടി ഒപ്പുവെക്കുമ്പോ സൂക്ഷിക്കണം.
2: ആചാര്യന്
1: ദോഷം വരില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആചാര്യൻ തരില്ല. അങ്ങനെ ആരെങ്കിലും തന്നുവെങ്കിൽ അത് ആചാര്യനായിരിക്കില്ല, ആചരിച്ചിട്ടുണ്ടാവില്ല. ആചാര്യൻ ശരിയായി ഈ മന്ത്രങ്ങളൊക്കെ തരണമെങ്കിൽ മറ്റു മന്ത്രങ്ങളൊക്കെ ചിലപ്പോൾ തന്നേ. വൈദിക മന്ത്രങ്ങൾ എടുത്തൊരാചാര്യൻ ഒരാൾക്ക് കൊടുക്കുന്നു എങ്കിൽ അയാളുടെ ഹൃദയമാ പറിച്ചു കൊടുക്കുന്നത്. കൊടുക്കുന്നതിന് ആയിരം പരീക്ഷണങ്ങൾക്ക് അയാൾ വിധേയമാക്കാതെ ആർക്കും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതുവരെ അതിന്റെ അർത്ഥവും ബാക്കിയുള്ളതെല്ലാം ഭാവനയ്ക്ക് പറഞ്ഞുതരും, നിങ്ങൾക്ക് ജപിക്കാം. ഇപ്പൊ ഈ കേട്ടിട്ട് പോയി തന്നെ നിങ്ങൾക്ക് ജപം തുടങ്ങാം, വരവും കിട്ടും, കരുതല ദിവസം. അതൊക്കെ വൈദിക മന്ത്രങ്ങളിൽ വൈദിക മന്ത്രങ്ങളിൽ പെടുന്ന അതൊക്കെ ജപിക്കുമ്പോൾ ഒരുപാട് നിയമമുണ്ട്. എന്താ കാരണം വെച്ചാൽ മൃത്യുഞ്ജയമൊക്കെ ശബ്ദം കൊണ്ട് തന്നെ മൃത്യുവിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുന്നത്. അത് പ്രയോഗിക്കുമ്പോഴും ഒക്കെ വളരെ സൂക്ഷിക്കണം. കാരണം യമധർമ്മന്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അപ്പോ അയാൾക്ക് ആയുസിനുള്ളിലാണോ അല്ലയോ എന്ന് തിരിച്ചറിയാവുന്ന വൈദിക കൽപ്പന അറിയുന്നവൻ മാത്രമേ അത് ചെയ്യാവൂ എന്നാണ്. ഇല്ലെങ്കിൽ അഹംകൃതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൈദിക കൽപ്പന അറിയണം. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ കൽപ്പനയിൽ നിന്നുകൊണ്ട് അറിയാൻ കഴിയണം. അതിനൊക്കെ ഒരുപാട് റെഗുലേഷൻസ് അവർ പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ. എന്നാൽ ശബ്ദമായി ഉപയോഗിക്കുന്ന മുഴുവൻ ശബ്ദബ്രഹ്മം എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതാ സാധന നല്ല പൂർണ്ണമായാൽ ആ ശബ്ദബ്രഹ്മത്തിലെ ശബ്ദം മാത്രം മതിയാവും. തളർന്നിരിക്കുന്നവൻ എഴുന്നേക്കും, വെറും ശബ്ദം മതിയാവും. സാധന ചെയ്യാതെ ശബ്ദാനുസന്ധാനം ചെയ്യാതെ കിട്ടില്ല. ശിവപുരാണത്തില് ഇതിന് കഥ തന്നെയുണ്ട്. നാരദരുമായിട്ട് നാരദര് വഴി നടന്നു പോകുമ്പോ ഏഴ് പേരെ കണ്ടു, അതീവ സുന്ദരികളായ ഏഴുപേർ. ചിലരുടെ കാല് മുടന്താണ്, ചിലർക്ക് കൈ നീളമില്ല, ചിലർക്ക് കൂനാണ് കാണുക. അപ്പോ നാരദന് വലിയ ദുഃഖം തോന്നി, അരുവ് തോന്നി. അപ്പൊ നാരദൻ അവരെ വിളിച്ചു, അവരെ പോയി കണ്ടു. എന്നിട്ട് സൃഷ്ടിയുടെ വൈചിത്രത്തെ പറ്റി ഓർത്തപ്പോ നാരദനോട് അവർ പറഞ്ഞത്, ആ വീണ തത്വ ചിനി പോലും മിണ്ടാതിരിക്കാനാവ്. ഇങ്ങനെയാണ് കഥ. ഇനി മുതൽ ആ വീണയുടെ തന്ത്രികളിൽ, കാരണം നിങ്ങൾ ആ ഇരുമ്പ് കമ്പി ഉപയോഗിച്ചാണ് ഞങ്ങളെ ഈ പരുവത്തിലാക്കിയതെന്ന് അവന് പൊണ്ണനാരൻ ചോദിച്ചു. അങ്ങനെ അതെങ്ങനെയാണ് പറഞ്ഞു? അതിലങ്ങ് കൈ ഓടിക്കുമ്പോ വന്ന സ്വരവിന്യാസത്തിലെ വൈകല്യമാണ് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. സപ്തസ്വരങ്ങളാണ് ഞങ്ങൾ. നാളെ മുതൽ പാടരുത്, പാട്ടറിയണമെന്നുണ്ടെങ്കിൽ പരമേശ്വരന്റെ അടുക്കെ ചെല്ലാൻ പറയുക. പിന്നെ അവിടെ ചെന്ന് നിന്ന് പഠിച്ചു എന്നാണ് കഥ. ആ കഥയിലൂടെ പഠിപ്പിക്കുന്ന ശബ്ദം അത്രയും പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയും ഏറെയും കുറഞ്ഞും ഉപയോഗിക്കാവുന്നതല്ല. ശബ്ദത്തിന്റെ സാധന, ശബ്ദബ്രഹ്മത്തിന്റെ സാധന മന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
2: ഈ മന്ത്രത്തിന്റെ ഏറിയ ശക്തിയുണ്ട്.
1: അത് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയും നിങ്ങളുടെ ജപത്തിന്റെ ശക്തിയും, ഒപ്പം നിങ്ങൾ ജപിക്കുമ്പോഴുള്ള ഏത് ഋഷിയാണോ മന്ത്രദ്രഷ്ടാവ് അദ്ദേഹവും നിങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ശക്തിയും അനുസരിച്ചിരിക്കും. ഞങ്ങള് മന്ത്ര ജപത്തിനായി പറയുന്ന നിഷ്കർഷയിൽ ഋഷി ശിരസിലിരിക്കുന്നു എന്നാണ്, ഛന്ദസ് നാവിലിരിക്കുന്നു എന്നാണ്. അതിന് ഛന്ദസ്സുണ്ട്, ഗായത്രി ഛന്ദഹ, ഇങ്ങനെ ഛന്ദസ്സുണ്ട്, അനുഷ്ടുപ് ഛന്ദഹ. അപ്പൊ ആ ഛന്ദസ്സും വൈദിക ഛന്ദസ്സും ദേവത ഹൃദയത്തിലിരിക്കുന്നു എന്നാണ്. ആ ദേവതയും ഒക്കെ സങ്കല്പിക്കുമ്പോൾ ആ ദേവതയോടും ഋഷിയോടും, ഋഷി വഴിയാണ് ആ ദേവതയോട് ബന്ധപ്പെടുന്നത്. അപ്പൊ ആ ദേവതയിലേക്ക് ഋഷി വഴി കയറി പോകുമ്പോഴുള്ള പാരസ്പര്യത്തിന്റെ ആഴവും ആ ദേവത നമ്മിൽ പ്രീതയാകുന്നതിന്റെ അളവും ഉപയോഗിക്കുന്ന ശബ്ദബ്രഹ്മത്തിന്റെ പ്രയോഗവും എത്രയോ അതനുസരിച്ച് മന്ത്രത്തിന്റെ ശക്തി. നേരത്തെയുള്ള ക്ഷേത്ര പരിസരങ്ങൾക്കടുത്ത് എന്ന് പറയുമ്പോൾ നേരത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശാന്തിക്ക് വേണ്ടിയാണ്. അപ്പോൾ അവിടുത്തെ മുഖമണ്ഡപത്തിലിരുന്ന് വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന്, വഴക്കുണ്ടാവില്ല, എണ്ണയുടെ കണക്കുണ്ടാവില്ല. കാരണം അത് ആ നാടിന്റെ ദേവതയുടെ ആസ്ഥാനമാണ്. ആ ദേവത ആ മന്ത്രത്തിൽ അധിഷ്ഠിതയാണ്. ആ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴാണ് ദേവതയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്. അതായത് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ വേദ ആഘോഷം, അതുകൊണ്ടാണ് ദേവതയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്. രണ്ട്, ദേവതയ്ക്ക് ശക്തി ഉണ്ടാകുന്നതിന് ഒന്ന് മുറ, അതായത് വേദം; രണ്ട്, കലശം; മൂന്ന്, ആചാര്യ ശ്രേഷ്ഠത; നാല്, കൊടിമരം; അഞ്ച്, ഉത്സവം; കൂട്ടത്തില് അന്നദാനവും ചേർക്കാം. ഇതാണ് ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണം. ഇന്നല്ല, എത്ര വലിയ പാർട്ടിയെ കൊണ്ടൊന്ന് മിമിക്രി നടത്തി എന്നുള്ളതാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ വലിപ്പം. അപ്പൊ അതിന് ശാന്തിയൊന്നും കിട്ടില്ല. മിമിക്രി കഴിഞ്ഞു പോകുമ്പോൾ ദൈവം കൂടെ അവിടെ നിറങ്ങി ഓടിയിട്ടുണ്ടാവും. ഇതൊന്നും തക്കവുമില്ല. ഇതിന് കാരണം എന്താ വെച്ചാൽ, ക്ഷേത്രം എന്താണെന്നും ക്ഷേത്ര കൽപ്പന എന്താണെന്നും മന്ത്രം എന്താണെന്നും മന്ത്രശക്തി എന്താണെന്നും അറിയില്ലാത്ത കള്ളു മുതലാളിമാരാണ് ഏത് ജാതിയിൽ പിറന്നാലും ഇന്ന് ക്ഷേത്രങ്ങളുടെ മുഴുവൻ പ്രസിഡന്റ് സെക്രട്ടറി. അവരിൽ നിന്നൊരു ഷാപ്പിന്റെ പ്രതീതി ക്ഷേത്രത്തിനുണ്ടാകുമെന്നല്ലാതെ, ഇതുകൊണ്ട് നാളെ മുതൽ ഇന്നലെ വരെ അമ്പലത്തിലിരുന്ന ആളുകൾ കള്ളു ഷാപ്പിൽ പോയാൽ അവിടെ ക്ഷേത്രത്തിന്റെ പ്രതീതി ഉണ്ടാകാൻ പോകുന്നുമില്ല. അങ്ങനെ പരീക്ഷിക്കണ്ടെന്ന് സാരം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്ന് എനിക്കറിയില്ല. സത്യം ഇതാണ്. മന്ത്രം എന്ന് പറയുന്നത് വളരെ നിഷ്കർഷയോടെ ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങൾ ഈ വിഷയം തന്നുകൊണ്ടായി ഗതികേട്.
2: സംശയമാണല്ലോ.
1: അതെ, അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ തന്നപ്പോ മന്ത്രമാണ് ഞാൻ പഠിപ്പിക്കേണ്ടത്. പഴയതിന്റെ അതായത് നല്ലൊരു അച്ഛൻ ഒരൻപത് കൊല്ലം ജീവിച്ച് നല്ലവനായി ജീവിച്ചു പോയ വീട്ടിൽ പിന്നെ വരുന്ന മക്കള് കൊള്ളിക്കിരുതാത്തവന്മാരാണെങ്കിലും അവരുടെ നന്മ കൊണ്ട് അയൽവക്കൻകാര് വല്ലതൊക്കെ കൊണ്ടുപോയി കഞ്ഞി കുടിക്കാൻ ഇവിടെ കൊടുക്കുന്നത് ഇപ്പൊ അവിടെയുള്ള വൈബ്രേഷൻ അല്ല, മുമ്പിരുന്നവന്റെ വൈബ്രേഷൻ നിലനിൽക്കുന്നതാണ്. മനസ്സിലായി? അതുണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും കുറെ ആളുകൾ അവിടെ ചെല്ലുന്നത് രാവിലെയും വൈകുന്നേരം. ഒരു 10-20 പേര് ഒരു ക്ഷേത്രത്തിലാകെ പോകുന്നുണ്ടാവും, അതിൽ കൂടലില്ല. മാക്സിമം ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്ന് തന്നെ ഇപ്പൊ കൂടുന്ന ഉത്സവ സമയം മാക്സിമം പതിവായി പോകുന്നതില് ഈ ശരിക്ക് അമ്പലത്തില് അല്ല കുറച്ച് നല്ല രീതിയിൽ പോകുന്ന കുറച്ച് ആളുകൾ, നല്ല ആളുകൾ കുറച്ച്, അതെ കുറച്ച് ആളുകൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്തായാലും നല്ല ആളുകൾ കുറച്ച് അവര് ഇപ്പോഴും പോകുന്നുണ്ട്. അവർക്ക് അതിന്റെ പ്രയോജനവും കിട്ടാറ്. അർച്ചയിലുള്ള അർച്ചന ഏറ്റവും നല്ലതാണ്. പക്ഷെ പോകുമ്പോ ഒരു കാര്യം ഓർക്കണം, നമ്പിയാർ ഇപ്പൊ ഓർത്ത കാര്യം ഓർത്താ പിന്നെ പോകരുത്. അത് ഓർക്കുന്നില്ലെങ്കിൽ പോയാൽ പ്രയോജനമാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് അങ്ങനെ ഓർത്താൽ പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമില്ല. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള പരിപാടി ആരെന്തെടുക്കുന്നു എന്നുള്ളതോ അവിടെയുള്ള കമ്മറ്റിക്കാരനെയോ പ്രസിഡന്റിനെയോ ശാന്തിക്കാരനെടുത്ത മുണ്ടോ ഒന്നും കാണാൻ പോകരുത്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മനസ്സേകാഗ്രമാക്കിയിട്ടേ പോകാം. അപ്പൊ അങ്ങനെ പോയാൽ ക്ഷേത്രത്തിൽ പോയാൽ ഇന്നും പ്രയോജനമുണ്ട്, സംശയമില്ല. പക്ഷെ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇന്ന് പറ്റുന്ന കാര്യം വിഷമമാണ്. പണ്ട് പോയത് ഈ വൈദിക സംസ്കൃതിയൊക്കെ പഠിച്ച ആളുകളും അവരവിടെ പോകുമ്പോ അവരെ സമ്മതിച്ചുള്ള അത് പ്രയോജനമുണ്ട് നല്ലവർ. ഇന്ന് അവര് പോവില്ല, മിക്കവാറും അവർ പോവില്ല. അവർ പോവില്ലാത്തതിന് കാരണം എന്താ വെച്ചാൽ ഇന്ന് പഴയ രീതിയല്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് പോവാത്ത. ആത്മപൂജയൊക്കെ ചെയ്ത് വീട്ടിലിരിക്കുകയുള്ളൂ. മറ്റേ പോയാൽ നല്ലതാണ്, സംശയമൊന്നുമില്ല. ചോദ്യം
2: അങ്ങനെയാണ്.
1: അവർ അർച്ചയിലെ പൂജ അർച്ചയ്ക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ട് അവനവന്റെ വീട്ടിൽ അർച്ചയുണ്ടായി അതിൽ, അല്ലെങ്കിൽ അവനവനിൽ തന്നെ അങ്ങ് പൂജിക്കാൻ. മാനസ പൂജ എന്ന് പറയും. അത് കാരണം തന്നെ തന്നെ ആ അർച്ചയുടെ ഭാഗമായി വെച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി പൂജിക്കും. കർമ്മമല്ല ഇതുപോലെയാണ്. അതിലാണ് അവർക്ക് കുറച്ചുകൂടി എളുപ്പം. അതൊക്കെ പഠിച്ചവർ മാത്രമാണ്, പഠിക്കാത്തവരെ സംബന്ധിച്ച് ഈ പ്രശ്നമൊന്നുമില്ല. നിരന്നുള്ള ഒരു ഓട്ടമല്ലേ. അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ തലമുദ്രത്തിന്റെ ഇനി പ്രമാഥനാഥ.
3: അതിനിടയ്ക്ക് ഒരു ചെറിയ നന്ദി, നന്ദി യഥാർത്ഥത്തിൽ നന്ദി വാഹനം എന്ന് വിളിക്കുന്നുണ്ട്.
1: ഇവിടെ വാഹനം എന്ന അർത്ഥത്തിലല്ല,
3: ഉപയോഗിക്കുന്നുണ്ടല്ലോ.
1: പ്രമഥനാഥൻ എന്നതിന് വാഹനം എന്നൊരർത്ഥമേ ഇല്ല. പ്രമഥനാഥൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥൻ, ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി, ഈ പ്രമഥകളുടെ നാഥൻ. സശാശിവ ആ പ്രമഥകൾ ഇത്ര കോടി എന്ന് വരെ എണ്ണോ. ഷട് ത്രിംശത് സഹസ്രാണി പ്രമഥ ദ്വിജസപ്തമ തത്രൈക ത്രിസഹസ്രാണി ഭാഗേ ഷോഡശ സംസ്ഥിത. നമുക്ക് പഠിക്കാം പ്രമഥ എന്താണെന്ന് പഠിക്കാം. പ്രമഥ ശബ്ദത്തിന് പഠിക്കാൻ മൃത്യുഞ്ജയ കൃത്തിവാസാഹ പിനാകി പ്രമഥാദിപാഹ എന്നിങ്ങനെ പര്യായം. അപ്പൊ പര്യായ ശബ്ദത്തിൽ മൃത്യുഞ്ജയൻ, കൃത്തിവാസസ്, പിനാകി, പ്രമഥാധിപൻ, ഇതെല്ലാം ഒരേ ഇതിന്റെയാണ്. പ്രമഥനന്തീതി പ്രമഥ ആര് വിശിഷ്ടമന്ഥനം പ്രകൃഷ്ടമന്ഥനം നടത്തുന്നുവോ അയാൾ പ്രമഥ. മർദ്ദനം എന്ന അർത്ഥത്തിലും മന്ഥനം മർദ്ദനം എന്ന അർത്ഥത്തിലും പ്രയോഗമുണ്ട്. മന്ധ കുന്ധേ കുന്ധ ഹിംസായാം സംസ്കൃത ശബ്ദാർത്ഥം നികണ്ടു. അവ ക്ലേശനയോ എന്നർത്ഥം വരും ആ അർത്ഥാലിവിടെ. മന്ധനത്താൽ സാരം കിട്ടും, പാലാഴി കടഞ്ഞപ്പോ സാരം കിട്ടിയില്ല പോലെ സാരം കിട്ടും. അവ കുന്ധനരൂപി മന്ധനം വധാത്മകമാണ്, അതിൽ നിന്ന് കിട്ടുകയില്ല. അവ പ്രമഥ രണ്ടു പ്രകാരം അതിൽ തന്നെ നാനാഭേദം. ആ ഭേദം വെച്ച് വേണം ഇത് പഠിക്കാൻ. 36,000 പ്രമഥ സപ്തമ കോടിയുടേതാണ് പ്രമഥ തന്നെ, അത് അതിമഹാനാണ്. അതിൽ 16,000 ഒരു ഭാഗത്തിൽ സ്ഥിതം, രണ്ടാം ഭാഗത്ത് 20,000 സ്ഥിതം. ഇതിൽ 16,000 തന്നെ നാനാരൂപധാരിയാണ്, ജഡ ഏവ ചന്ദ്രാർത്ഥധാരിയാണ്. ശിവൻ ഇത്രയും കൽപ്പനയിൽ ആഗമശാസ്ത്രങ്ങളിൽ 36 തത്വങ്ങൾ പ്രസിദ്ധമായി പറയും. ഷോഡശസ്തു വികാരഹ എന്നാണ് അവർ പറയാം. ബാക്കി പ്രകൃതി വികൃതി, പിന്നെ പഞ്ചമഹാഭൂതം, പിന്നെ ബ്രഹ്മാണ്ടം, സത് നിർമ്മിത ബ്രഹ്മാണ്ടം, അതുപോലെ 11 ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം വികാരരൂപം. ഇത് വെച്ചിട്ടാണ് പ്രമഥ പഠിക്കുന്നത്. പ്രമഥനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ മന്ത്രത്തിന്റെ ലോകത്തേക്ക് എന്നാൽ ഇത് പഠിക്കാനുള്ള വഴിയേ വ്യത്യസ്തമാണ്. തീരാത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.
0: ഓം നമശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്. ഓം നമശിവായ.

അദ്ദേഹത്തിന്റെ ഒരു കൃതി പഠിക്കുക എന്നുള്ളത് കുറെ കാലമായി പാലക്കാട് സിനിമയാമിഷൻ ചെയ്തു പോരുന്നതാണ്. ഗുരുദേവൻ നിലനിർത്തി പോന്ന അദ്വൈത ദർശനം

0: വൈശേഷികം തുടങ്ങി ഒട്ടേറെ ദർശനങ്ങളുടെ നാടാണ്. അവയെ അവലംബിച്ച് വൈദിക സംസ്കൃതിയിൽ നിന്ന് അനേകം പ്രസ്ഥാനങ്ങൾ പിന്നീട് രൂപാന്തരപ്പെടുന്നു. ചിന്തയിൽ നിന്ന് ഉളവാകുന്നത്, ഉരുത്തിരിഞ്ഞുളവാകുന്നത്, അനുഷ്ഠാനങ്ങളായി വികസിക്കുന്നതുമായ ഒട്ടേറെ പ്രസ്ഥാനങ്ങളുടെ വിളഭൂമിയാണ് ഈ രാജ്യം. അന്നൊന്നും മനുഷ്യൻ ആനന്ദത്തിന് അവന്റെ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും ഇത്രയേറെ സ്വാധീനിച്ചിരുന്നില്ല. ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സുഖം ദുഃഖം ഇവയുടെ തലങ്ങൾ തുടങ്ങുന്നത് അന്നമയത്തിലല്ലെന്ന് അതിപ്രാചീനരായ ആളുകൾ തിരിച്ചറിഞ്ഞു. അന്നമയത്തിന് പ്രാധാന്യം നൽകുകയും മനുഷ്യസുഖത്തിന്റെ ഇതിവൃത്തം അന്നമയത്തോട് ബന്ധപ്പെടുത്തുകയും ചെയ്തത് പുരോഗമനത്തിന്റെ ഈ നാടുകളിലാണ്. പൗരാണികമായ വിഷയങ്ങൾ സുഖങ്ങൾക്ക് കാരണമാണെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് അടുത്ത കാലത്ത് മാത്രമാണ്. അതിന്റെ സ്വഭാവവും അതിന്റെ പഠനവും രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ് മറ്റൊന്നിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് വിഷമമുണ്ടാകും. വിഷയങ്ങളോ ഇന്ദ്രിയങ്ങളോ അവയെ ഉൾക്കൊള്ളുന്ന സ്ഥൂല ശരീരമെന്ന അന്നമയ കോശമോ ഏതാണ്ട് പ്രാണമയം പോലുമോ ഈ ആനന്ദ ഭൂമികയുടെ രംഗവേദി അല്ലെന്ന് വളരെ പ്രാചീനർ മനസ്സിലാക്കിയിരുന്നു. ഒരുവന്റെ ആനന്ദം അവൻ അനുഭവിക്കുന്ന ഭൗതിക സുഖം പോലും മനോമയം മുതലാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. നമുക്ക് അഞ്ചു കോശങ്ങളാണ് ഉള്ളത് പ്രാചീന ഭാഷയിൽ. ഞാനൊരു കാര്യം മറന്നുപോയി, നിങ്ങളിൽ പുതുമുഖങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ ശങ്കയുണ്ടാവും. മനുഷ്യന് അഞ്ചു കോശങ്ങളാണുള്ളത്, അഞ്ചു ഉറകൾ: അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. നമ്മുടെ ആഹാരമൊക്കെ പചിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതുമായ ഈ ശരീരം, അതിലെ സ്ഥൂലങ്ങളായ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇവയടങ്ങുന്നതാണ് അന്നമയ കോശം എന്ന് പറയുന്നത്. അതിനെ ചലിപ്പിക്കുന്നത് പ്രാണൻ, അപാനൻ, ധ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന അഞ്ച് വായുക്കൾ. മുഖനാസികകളിൽ പ്രവർത്തിക്കുന്ന പ്രാണൻ, മൂത്രപുരീഷാദികളെ പുറത്തു തള്ളുന്ന അപാനൻ, ഹൃത്പത്മത്തിൽ നിന്ന് 101 നാഡികൾ, 100 വീതം ശാഖാനാഡികൾ, 72,000 വീതം പ്രതിശാഖാനാഡികൾ അടങ്ങുന്ന ആ നാഡിയിലൂടെ സഞ്ചരിക്കുന്ന വ്യാന, പചിച്ച ആഹാരത്തെ സമാനമായി ഓരോ ഇന്ദ്രിയത്തിനും അവയവത്തിനും ഇണങ്ങുമാറെത്തിച്ചു കൊടുക്കുന്ന സമാന, ഉദ്ഗാതാവായ ഉദാന, ഇവരുടേതായ ലോകമാണ് പ്രാണമയം. അതാണ് ജീവന്റെ ധർമ്മ സ്ഥലം. എന്നാൽ അവിടെയൊന്നും വികാരത്തിനോ വിചാരത്തിനോ സ്ഥാനമില്ല. വ്യക്തിയുടെ സ്ഥൂലമായി കാണാവുന്നതിനപ്പുറം വികാരത്തിന്റെയും വികാരത്തിന്റെയുമായൊരു വ്യക്തിത്വമുണ്ട്. കാണുവാനോ പരിചയപ്പെടാനോ ആവാത്ത ആ വൈകാരിക വ്യക്തിത്വത്തിന്റെയും വൈചാരിക വ്യക്തിത്വത്തിന്റെയും തലങ്ങൾ ആവിർഭവിക്കുന്നത് മനസ്സ് മുതലാണ്. സങ്കല്പവും വികല്പവും ഉണ്ടാകുന്ന മനസ്സ്, ഇത് ഇന്നതാണ്, ഇത് ഇന്നതാകാം, ഇന്നതാണോ എന്ന് ശങ്കയുണ്ട്, ഇന്നതല്ല എന്നൊക്കെ വസ്തുക്കളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, സങ്കല്പിക്കുക വികൽപ്പിക്കുക ചെയ്യുന്ന സ്വഭാവമുള്ള മനസ്സും, ഇത് ഇന്നതാണെന്ന് നിശ്ചയിച്ചുറയ്ക്കുന്ന ബുദ്ധിയുണ്ട്, ഇതെന്റെയാണ് എനിക്ക് സുഖമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന അഹങ്കാരം, അതിൽ മനസ്സുമായി ബന്ധപ്പെടുന്ന കോശാന്തര വ്യാപാരത്തെ മനോമയ കോശം എന്ന് പ്രാചീനൻ പറയും. അനേക ജന്മസിദ്ധങ്ങളായ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും വൃദ്ധശ്രവനാണ് മനസ്സ്. ജനിച്ചത് മുതലുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിലുള്ളത്, അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും കണ്ടതൊക്കെ അതിനകത്തുണ്ട്. അങ്ങനൊരു മനസ്സിന്റെ ഉടമയാണ് ഞാനെന്നും അങ്ങനെയുള്ള മനസ്സുള്ള ഒരാളോടാണ് ഞാൻ ഇടപെടുന്നതെന്നും അറിഞ്ഞിടപെട്ടിരുന്നു പഴമക്കാർ. വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും അങ്ങനെയുള്ളൊരു മനസ്സാണ് എന്റെ എന്ന് അറിയാതെയാണ് ഇന്ന് പരിണത പ്രജ്ഞന്മാരെന്ന് നടിക്കുന്നവർ പോലും ജീവിക്കുന്നത്. ക്ഷണഭങ്കുരമായ ശരീരത്തെ മാത്രം പഠിക്കുകയും പാരമ്പര്യ പ്രതിഷ്ഠിതമായ മനസ്സിനെ പഠിക്കാതിരിക്കുകയും അതിന്റെ സങ്കല്പങ്ങളും വികല്പങ്ങളും ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്നു ഇന്ന്. പ്രാചീനർ അങ്ങനെയല്ല. അതിൽ നിശ്ചയമുറയ്ക്കുന്ന ബുദ്ധിയെ വിജ്ഞാനമയ കോശത്തെ, മനോമയം വിജ്ഞാനമയം, എന്റെ നിശ്ചയങ്ങൾ എന്റെ തീരുമാനങ്ങൾ എന്റെ ഉറപ്പുകൾ ഇവയൊക്കെ നോക്കിയാൽ ഇത് കാണാം. അങ്ങനെ ഒരു വ്യക്തിത്വമുണ്ട്, എനിക്ക് ഉറപ്പുള്ള ഒരു ലോകമുണ്ട്. ഏത് വസ്തുവും എന്നിൽ ചേരുമ്പോൾ അതിന്റെ പ്രതിബിംബം എന്റെ ആനന്ദമായ കോശത്തിന്റെ ഭോഗവൃത്തിയിൽ വന്ദിച്ചാൽ സുഖമോ ദുഃഖമോ എനിക്കുണ്ടാവും. ഇതിനെ അവലംബിച്ച്, ഇത്രയും കാര്യങ്ങളെ അവലംബിച്ച്, മനോമയം മുതൽ ആനന്ദമയം വരെയുള്ള കോശങ്ങളെ അവലംബിച്ച് വിവിധ ദർശനങ്ങൾ വിവിധ അനുപാതങ്ങളിൽ അതിന്റെ പാരമ്പര്യങ്ങളിൽ പഠിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു പോർന്ന ഒരു ജീവിതക്രമം ഈ രാജ്യത്തുള്ളവർക്കുണ്ടായി. അവര് പ്രായേണ ദൃശ്യത്തിനും ഇന്ദ്രിയങ്ങൾക്കും അതുകൊണ്ട് അത്ര പ്രാധാന്യം കൊടുത്തില്ല. അവ രണ്ടും ആനന്ദത്തിനുപാധിയല്ലെന്ന് അറിയുകയും ചെയ്തു. അതിലെ സിദ്ധാന്തങ്ങളെ ആകെ സമന്വയിപ്പിച്ച് നിലനിന്നിരുന്ന വ്യത്യസ്തങ്ങളായ മതങ്ങളെ വ്യത്യസ്തങ്ങളായ ദർശനങ്ങളെ സമന്വയിപ്പിച്ച് ആറ് ദർശനങ്ങളിൽ ഒതുക്കിയിരുന്നു. അതിന്റെ അവാന്തര വിഭൂതികളാണ് എല്ലാം. ആ ആറ് ദർശനങ്ങളെ സമന്വയിപ്പിക്കുവാൻ ആചാര്യന്മാർ ഒട്ടു വളരെ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രാതസ്മരണീയരായ ഒരുപാട് പേരുണ്ട്. സമന്വയിപ്പിക്കൽ അവർ എത്തിച്ചേർത്തത് അദ്വൈത ഭൂമികയിലാണ്. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും ഒരാദിമഹത്വ മാത്രമാകും. അറിവിനെ എടുത്താൽ അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിയുക എന്ന പ്രക്രിയ, ഇത് മൂന്ന് കുടങ്ങളാണ്. അറിയുന്ന അറിവെല്ലാം അറിയുന്നവനിൽ നിലയം പ്രാപിക്കുക, അറിയുന്ന രീതി അറിയുന്നവനിൽ നിലയം പ്രാപിക്കുക. ഒരാദിമഹത്തിനെ കുറിച്ച് നാരായണ ഗുരുദേവൻ തന്നെ ആത്മോപദേശ പ്രയോഗത്തിൽ പറയുന്നുണ്ട്. അത് അദ്വൈതത്തിന്റെ ആ ഭൂമികയും അതിന്റെ പാരമ്പര്യവുമാണ്. അത് സാധാരണ ആളുകൾക്ക് കിട്ടില്ല എന്ന് പറയാനും അദ്ദേഹം മറന്നില്ല. സാധാരണക്കാർക്ക് കിട്ടില്ല എന്നല്ല പറഞ്ഞത്, സാധാരണ കഴിഞ്ഞ് ഒരു കോമയാണ്, സാധാരണമായി ലഭിക്കില്ല എന്നിടുക. കാരണം ത്രിപുടി മുടിഞ്ഞ് ആണ് ആ അനുഭൂതി എത്തുന്നത്. മൂന്ന് കുടങ്ങൾ ഇല്ലാതായി, ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിച്ചു കരസ്ഥമാകുവീരെന്ന് ഉപനിഷദുക്തി രഹസ്യമോർത്തിടയാണ്. ആ ഗുരുദേവൻ അദ്വൈത സമീക്ഷയിൽ നിന്നുകൊണ്ട് അനേക പഠനങ്ങൾ ശിഷ്യന്മാരോടുള്ള വാത്സല്യ നിമിത്തം നടത്തുകയും അവർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഈ അദ്വൈത ഭൂമിക വളർന്നു വന്നത് ശൈവാഗമങ്ങളോട് ചേർന്നാണ്. ഗുരുദേവനും ആ ശൈവ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയായിരുന്നുകൊണ്ട് ശൈവ സ്തുതിവരങ്ങളായ കീർത്തനങ്ങളും രചിച്ചു. വൈദിക മന്ത്രങ്ങളിൽ അതീവ വിശിഷ്ടമാണ് ശിവപഞ്ചാക്ഷരം. അതില് ശംഭുവായിരിക്കുന്ന ശിവനെ മുൻനിർത്തിയാണ് ആ മന്ത്രം. ഗുരുദേവന്റെ ഈ കൃതിയും ശൈവപരമാണ്, സദാശിവ ദർശനം. സദാശിവമായിരിക്കുന്ന ആ ബോധത്തെ ശിവം മംഗളം, കേവലമായ ഒരു ബോധം മാത്രമേ ശിവമായുള്ളൂ. ഏതെങ്കിലും ദൃശ്യവുമായി അതൊന്ന് ചേർന്നാൽ അമംഗളമായി. എന്തിലും അറിവ് എന്ന് മാത്രം ഒരാൾ കണ്ടാൽ വിലീനമായ ചക്തി ഊർജപ്രസരം പോലെ ത്രസിച്ച് വിഷയങ്ങളായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ ശിവമാണ്. മംഗളകാരകനായ ആ ശിവനെ, സദാ ശിവമായിരിക്കുന്നതിനെ ഗുരുദേവൻ കാണിച്ചു തരുന്നതാണ് ഈ കൃതി. ഭാരതീയ പാരമ്പര്യത്തില് അത്തരം ആചാര്യന്മാർക്ക് ജനിമരണങ്ങളില്ല, അതുകൊണ്ട് ഞാൻ ആ വഴിയിലേക്ക് പോകുന്നില്ല. സാമ്പ്രദായികമായ മര്യാദ ഏതാണ്? ഇന്നിടത്ത് ജനിച്ചു, ഇന്നതുപോലെ വളർന്നു എന്നൊക്കെ പറയുന്നത് ആ ദർശനം ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ അവരേത് ദേശക്കാരാണ്, ആ ദേശത്തിനൊരു അഭിമാനം ഉണ്ടാകാനാണ്. ആ അഭിമാനം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ദർശനം പഠിക്കില്ല. അവര് ജനിച്ച ദേശം, അവരെ വളർത്തിയ അച്ഛനമ്മമാർ ഒക്കെ ആ ദർശനം കൊണ്ട് ഭാഗ്യവാന്മാരാണ്. അതിനോട് മമത പുലർത്തി ആ ചരിത്രം പഠിക്കുന്നത് ഭാരതീയമല്ല, സമറ്റിക് രീതിയാണ്. അതുകൊണ്ടാണ് പൂർവന്മാരുടെ ചരിത്രമൊന്നും നമുക്ക് കിട്ടാതെ പോയത്. ചരിത്രം പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ദർശനങ്ങൾ നമുക്ക് അന്യമാവുകയും ചെയ്തു. അത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുദേവനെ നമുക്ക് സദാശിവ രൂപത്തിൽ ഈ ദർശനത്തിൽ കാണാൻ ശ്രമിക്കാം. ഒരു വ്യക്തിയുടെ ബോധമാണ് അയാളുടെ ദർശനം. ഗുരുദേവൻ കാണുന്ന സദാശിവൻ അദ്ദേഹം തന്നെയാണ്. അതിന്റെ മേൽ നാടിന്റെയോ മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ കാര്യങ്ങൾ തീർക്കുന്നത് നമ്മുടെ ലാഭത്തിന് മാത്രമാണ്. അതാകട്ടെ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സവുമാണ്. ആ കൃത്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് നമുക്ക് ആവശ്യമുള്ളതുമല്ല. പക്ഷെ ഒന്ന് തീർച്ചയാണ്, അദ്ദേഹം അവതരിപ്പിക്കുന്ന ദർശനം കേവലം, അതിന്റെ ഒരു മാധുര്യം നുകരാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഗുരുവിനെ മറക്കാനാവില്ല. ലളിത കോമളങ്ങളായ അന്നത്തെ, ഇന്നീ പദങ്ങൾ ലളിത കോമളങ്ങളാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് സമ്മതമാവില്ല എന്ന് എനിക്കറിയാം. കാരണം ഇന്ന് നിങ്ങൾക്ക് മലയാളം അറിയില്ലാത്ത കാലമാണ്. മലയാള ഭാഷയിലെ പദങ്ങളൊന്നും തന്നെ മലയാളിക്ക് അറിയാൻ വയ്യാത്ത വിധം അവന്റെ ഭാഷയെ പത്രങ്ങൾ വികലമാക്കിയൊരു കാലത്താണ് നമ്മളിത് വായിക്കുന്നത്. അതുകൊണ്ടുള്ള വൈകല്യങ്ങൾ വളരെയാണ്. പ്രഹാരം എന്ന പദത്തിന് അടിയെന്നാണ് അർത്ഥം. പ്രഹരം എന്ന പദത്തിന് യാമം എന്നാണ് അർത്ഥം. നിങ്ങൾ ഇന്ന് പത്രത്തിൽ വായിക്കുക, പ്രഹരിച്ചു എന്ന് വായിക്കുമ്പോൾ, പ്രഹരം എന്ന് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന അടി എന്നാണ് അർത്ഥം. നൂറ്റാണ്ടുകളിലൂടെ മാതാവിന്റെയും പിതാവിന്റെയും സംസ്കാരത്തിലൂടെ രൂപാന്തരപ്പെട്ടു വരുന്നത് ആ ഭാഷ, പറഞ്ഞു ശീലിക്കുന്നതല്ല. എന്റെ അബോധത്തിൽ കിടക്കുന്ന ഭാഷ ഒരർത്ഥത്തിലും, ബോധത്തിൽ ഞാൻ പഠിച്ചെടുക്കുന്ന ഭാഷ വേറൊരർത്ഥത്തിലുമാകുമ്പോൾ എന്റെ മസ്തിഷ്കം, എന്റെ ശാരീരിക സ്ഥിതികളൊക്കെ രോഗാതുരമാവുക സ്വാഭാവികമാണ്. ഭാഷ അനുഭവമായി തീരുന്നത് ലിംഗങ്ങളെ കൊണ്ടാണ്. ഓരോ പദവും മനസ്സുമായി ചേർന്നാൽ ഒരു ലോകം സൃഷ്ടിക്കുക സ്വാഭാവികമാണ്. വാക്കും മനസ്സും ഇണചേർന്ന് പ്രപഞ്ചമുണ്ടാകുന്നു. പുത്ര, അത് നിന്റെ രണ്ടാമത്തെ ആത്മാവാകുന്നു. ബൃഹദാരണ്യകം. ഭാഷയെ കുറിച്ചുള്ള പ്രാചീനന്റെ കൽപ്പന ഇതാണ്. അമ്മ ഒരു വാക്ക് പറയുമ്പോൾ അത് കുഞ്ഞ് കേൾക്കുമ്പോൾ അവന്റെ പൂർവ സംസ്കാരത്തിൽ നിന്ന് ആ ശബ്ദാസൃതമായൊരു ലോകം ഉണർന്നു വരും. അല്പം കഴിയുമ്പോൾ അവനിലുണ്ടായ ലോകത്തിനകത്ത് അവനിരിക്കും. അവനിലുണ്ടായ ലോകത്തിനുള്ളിൽ അവനിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ലോകം ഉണ്ടാകുന്നത് അവന്. ആ ലോകം സൂക്ഷ്മമാകയാൽ സ്ഥൂലമായ അവൻ അതിനകത്തിരിക്കുന്നു. ഇത് ഭാഷയുടെ വലിയൊരു ചാതുര്യമാണ്. അങ്ങനെ സംസ്കാരമായി തീർന്ന ഭാഷ, ആ പദത്തിന് വേറൊരർത്ഥം ആധുനികമായി പഠിക്കുമ്പോൾ സ്വപ്നത്തിലെ പദവും ലോകവും ജാഗ്രത്തിലെ പദവും ലോകവും വ്യത്യസ്തമായി തീർന്നാൽ അവൻ അവനെ നിഷേധിക്കുന്നവനും ജീവിക്കാൻ പറ്റാത്തവനുമായി. ഇത് ഭാഷാശാസ്ത്രത്തിന്റെ പൊരുളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആധുനിക ഭാഷാ പഠനങ്ങൾ ഈ മനഃശാസ്ത്ര സത്യം അറിഞ്ഞിട്ടല്ല. അതിന്റെ വൈകല്യങ്ങൾ ഉണ്ടാവാം. ഇതിനകത്തെ ഭാഷ മലയാളമാണ്. നിങ്ങൾ പറയുന്നത് പലപ്പോഴും പുതിയ ഭാഷയാണ്, ഭാഷയുടെ വളർച്ചയാണെന്ന് പറഞ്ഞുകൂടാ. അത് കാര്യമായ ലിംഗങ്ങളെ നിങ്ങളുടെ മാതൃസങ്കല്പങ്ങൾക്കനുസൃതമായി തരുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് അതിന്ന് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഗുരുദേവന്റെ ഭാഷ ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കി പോണം. ശ്ലോകം മുതൽ നോക്കാം, കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, ചൊല്ലിത്തരാം, ചൊല്ലാം. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയും അച്ചിണങ്ങി നിൽക്കുമുൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമള കുടത്തിലങ്ങു നിന്നു ഇന്നണങ്ങു ഇന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. നല്ല മലയാളം ചൊല്ലാനത് വിഷമമാണെന്ന് ആലോചിച്ചു. നിങ്ങളുടെ സംസ്കാരത്തിൽ നിന്ന് നിങ്ങൾ അത്ര ദൂരം പോയി നോക്കിയാൽ മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയ അച്ചിണങ്ങി നിൽക്കുമുൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമള കുടത്തിൽ അങ്ങുമിന്നുമിന്ന് ഇണങ്ങൾ അങ്ങുമിങ്ങും എങ്ങുമില്ല നല്ല മംഗളം. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണും എണ്ണമൊക്കെ ഈ ലോകത്ത് എണ്ണിയാലൊടുങ്ങാത്തത്ര കാര്യങ്ങൾ കാണുന്നുണ്ട്. അവ എടുത്തു നോക്കിയാൽ മണം മുതൽ ഗന്ധം മുതൽ, ഗന്ധം പൃഥ്വിയുടെ ഗുണമാണ്, അതുപോലെ തന്നെ രസം ജലത്തിന്റെ ഗുണമാണ്. അതിൽ ഗന്ധവും രസവും രൂപവും സ്പർശവും ശബ്ദവും പൃഥ്വിയുടെ ഗുണമാണെന്ന് പറയാം. സ്ഥൂലമായതുകൊണ്ട് മുഖ്യ ഗുണം ഗന്ധമാണ്. ജലത്തിന്റെ ഗുണമാണ് രസം, മുഖ്യ ഗുണം. ഗന്ധമൊഴിച്ചുള്ളതെല്ലാം അതിനുണ്ട്. തേജസ്സിന്റെ ഗുണമാണ് രൂപം, അത് മുഖ്യ ഗുണം. ഗന്ധവും രസവും ഒഴിച്ചുള്ളതെല്ലാം അതിനുണ്ട്. വായുവിന്റെ ഗുണമാണ് സ്പർശം, അതിന് സ്പർശവും ശബ്ദവും ഗുണമാണ്. ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. അപ്പോ ആകാശം ആകാശ വായു, വായോ രഗ്നി, അഗ്നേ രാപ, ആപയോ പൃഥ്വി, ഇങ്ങനെ അഞ്ച് ഭൂതങ്ങളാണ്. ആ അഞ്ച് ഭൂതങ്ങളെ അറിയുന്നത് ഗന്ധം തുടങ്ങിയ വിഷയങ്ങളെ കൊണ്ടാണ്. വിഷയം വിശേഷേണ ഷിഞ്ഞ്, ഷിഞ്ഞ് ബന്ധനെ ബന്ധിക്കുന്നത് കൊണ്ടാണ് വിഷയമെന്ന് പറയുന്നത്. വിശേഷേണ ബന്ധിക്കുന്നത് കൊണ്ടാണ് വിഷയമെന്ന് പറയുന്നത്. ആരെയാണ് വിഷയം ബന്ധിക്കുക? അതിനടുത്തിരിക്കുന്നവനെ. ഒരു വസ്തു കണ്ടു, ഒന്ന് നോക്കാം പിന്നെ നോക്കരുത്. സെക്കൻഡ് ലുക്ക്. ബൈബിൾ അങ്ങനെ പറയും. യുദ്ധത്തിന്ന രണ്ടാമത് നോക്കിപ്പോയാൽ ആ കാഴ്ചയിൽ അവൻ വലിച്ചു. ഒരു ശബ്ദം കേവലമായി കേൾക്കാം, ശ്രദ്ധിച്ച് രണ്ടാമത് കേട്ടാൽ ആ ശബ്ദത്തിൽ അവൻ ബന്ധിക്കപ്പെട്ടു. ഒരു സ്പർശം ഒന്നുരുമ്പിപ്പോകാം, അതിൽ ഉറച്ച് സ്പർശിച്ചാൽ അവൻ ആ സ്പർശത്തോട് ബന്ധിച്ചു. ഇനി അവൻ അറിവുണ്ടാവില്ല, ബന്ധനങ്ങളിലൊന്നും അറിയില്ല. അറിവ് അവനെ ബന്ധിച്ച വികാരം മാത്രമാണ് അവൻ അറിവ്. ആ വികാരത്തിന് വെളിയിൽ അതിനെ കണ്ട് അറിയണമെങ്കിൽ അവൻ സാക്ഷിയായിരിക്കണം, ബന്ധിക്കാതിരിക്കണം. ഇതാണ് പ്രാചീനരുടെ പഠനം. ആ പഠനത്തിൽ മണം തുടങ്ങി എണ്ണി ഗന്ധം തുടങ്ങിയ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളെ ഓരോന്നിനെയും വേറെ വേറെയായി മണ്ണിലെണ്ണും എണ്ണമൊക്കെ, പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നിങ്ങനെ വേറിട്ട് വേറിട്ട് എണ്ണി എല്ലാം ചേർന്ന് അനുഭവവേദ്യമാകുന്ന വിഷയങ്ങൾ, പൃഥ്വിയായി, ജലമായി, അഗ്നിയായി, വായുവായി, ആകാശമായി അറിയുന്ന വിഷയങ്ങൾ അറ്റ് ഇല്ലാതായി, വിഷയങ്ങളറ്റ് ഉൾക്കുരുന്നൊരുക്കി അന്ധകരണത്തെ തവിപ്പിച്ച് വിഷയവാസന ഇല്ലാതായി അന്ധകരണത്തെ തവിപ്പിച്ച് സമാധിയിൽ നെക്കി നക്കിടും ചുരുങ്ങി അനുഭവിക്കുന്ന ഗുണം നിറഞ്ഞ സത്വ രജസമസ്സുകൾക്ക് കാരണമായ കോമളക്കുടത്തിൽ ആനന്ദ സ്വരൂപമായ ആനന്ദ സാന്ദ്രമായ ഭഗവത് സ്വരൂപത്തിൽ അന്നും ഇന്നും ഒരിക്കലും അങ്ങുമിങ്ങും ഒരിടത്തും ഒരിക്കലും ഒരിടത്തും നിണങ്ങളില്ല, കുരുതിയില്ല, ഹിംസയില്ല. അത് ആനന്ദമാണ്, അത് സദാശിവമാണ്. ഗുരുദേവൻ കാണുന്ന സദാശിവ ദർശനം ഒന്നാം ശ്ലോകപ്രകാരം ഇതാ: നിണമണിയാത്ത, നിണം രക്തം, എവിടെ ചെന്നാലും ഗുരുതിയുണ്ട്. മലയാളം ഗുരുതി, സംസ്കൃതം ഗുരുസി, സംസ്കൃതീകരിച്ച മലയാളം അങ്ങനെ പറയുന്ന ആവശ്യം. ഏതിലും ഹിംസയുണ്ട്.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാൻഡോഗ്യോപനിഷ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമശിവായ.

പിന്നെ ദേവത സർവ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്, അത് സൃഷ്ടിച്ചതിൽ അനുപ്രവേശിച്ചു ദുഃഖത്തെ അനുഭവിക്കുന്നു. അപ്പോൾ ദേവത സർവജ്ഞയാണ്, സ്വതന്ത്രയാണ്. ദേവത സ്വയം എന്തിന് ഈ സൃഷ്ടിയിൽ പ്രവേശിച്ച് ദുഃഖത്തെ അനുഭവിക്കുന്നു? അവിടെ ചോദിക്കുന്നത് ഒന്ന് സത്താണ്, സർവജ്ഞമാണ്, സ്വതന്ത്രമാണ്. അങ്ങനെ ഇരിക്കെ സ്വയം എന്തിന് പാരതന്ത്ര്യം സ്വീകരിക്കും? എങ്ങനെ സത്തായിരിക്കുന്ന ആത്മാവിന് ബന്ധനമുണ്ടാകും? അത് ഉണ്ടാകാതിരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനുണ്ട്. അത് സർവജ്ഞനുമാണ്. അപ്പോൾ അതിന് സമാനമാണ് പറയുന്നത്, ഇത് സ്വയം അസ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നില്ല, സ്വയം അപകൃതേന രൂപേണ, അങ്ങനെ സംഭവിക്കുന്നില്ല. മറിച്ച് സ്വരൂപേണ അല്ല, അതാണ് അനേന ജീവേന ആത്മനാണ് പ്രവിശ്യ എന്ന് പറയുന്നത്. ആ ജീവാത്മരൂപത്തിൽ, ആ സദാത്മരൂപത്തിലല്ല, ജീവാത്മരൂപത്തിൽ അത് സംഭവിക്കുന്നു.

അതാണ് ബുദ്ധി. ആ ബുദ്ധിയുടെ സംസർഗം കൊണ്ട് പുരുഷപ്രതിബിംബം ജലാധിഷ്ഠിച്ച സൂര്യാധീനം, ജലാധീൻ സൂര്യൻ, കണ്ണാടി മുഖം, അതുപോലെ അത് പറഞ്ഞു. അചിന്ത്യാനന്ദ ശക്തിമുക്തിയ ദേവതായ ബുദ്ധ്യാദി സംബന്ധ ചൈതന്യാഭാസോ ദേവതാസ്വരൂപവിവേക ഗ്രഹണ നിമിത്ത സുഖീ ദുഃഖീ മൂഢ ഇത്യാദി അനേക വികല്പ പ്രത്യേകേതു. അചൈതന്യാഭാസം ബുദ്ധ്യാദി സംബന്ധം കൊണ്ട് വരുന്ന വരുന്നു. അചന്ത്യ അനന്ത ശക്തിമുക്തിയ ദേവതായ ദേവത അചിന്ത്യവും അനന്ത്യമായ ശക്തിയോടുകൂടിയതുമാണ്. ഇനി ബുദ്ധ്യാദി സംബന്ധം വരുന്നു, അവിടെ വരുന്നു ചൈതന്യാഭാസം. ആ ആഭാസം എന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്വരൂപത്തെ വിവേചിച്ചറിയുന്നുണ്ട്. ആഭാസത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു, സുഖി ദുഃഖി മൂഢ ഇത്യാദി അനേക വികല്പപ്രത്യേകത. ഇവിടെ പറയുന്നത് ആ ദേവതയിലല്ല സംഭവിക്കുന്നത്, ആ ദേവതയുടെ ആഭാസത്തിലാണ്. അതിന് ഛായാമാത്രേണ ജീവസ്വരൂപേണ അനുപ്രവിഷ്ടത്വ ദേവത ദേഹികൈ സ്വതഃ സുഖദുഃഖാദി സംബന്ധിത. അപ്പോൾ അത് കേവലം ഛായ പ്രതിബിംബം മാത്രമാണ്. എന്നുവെച്ചാൽ പ്രതിബിംബം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വാച്യാർത്ഥത്തിലല്ലോ, അങ്ങനെ എടുക്കരുത്. പ്രതിബിംബ സദൃശം പ്രതിബിംബം പോലെ ഇവിടെ ആത്മാവ് ബുദ്ധ്യാദി സൂക്ഷ്മം അതിൽ ആത്മാവിൻ്റെ പ്രതിബിംബം അങ്ങനെയൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. കാരണം ആത്മാവ് രൂപരഹിതമാണ്, ബുദ്ധ്യാദികൾ അമൂർത്തമാണ്. ഇത് രണ്ടും തമ്മിലൊരിക്കലും ബിംബ പ്രതിബിംബം സംഭവിക്കത്തില്ല. സൂര്യൻ ജലം, സൂര്യന് രൂപമുണ്ട്, ജലം മൂർത്തമാണ്. മുഖം കണ്ണാടി, മുഖത്തിന് രൂപമുണ്ട്, കണ്ണാടി മൂർത്തമാണ്. ഇങ്ങനെയുള്ള സ്ഥലത്തെ ബിംബ പ്രതിബിംബ സംബന്ധം ഉണ്ടാവും, ബിംബവും പ്രതിബിംബവും ഉണ്ടാവും. ഇവിടെ ബുദ്ധിയും സത്വം തമ്മിൽ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചു എന്ന് വാസ്തവത്തിൽ ചിന്തിച്ചിട്ട് അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കരുത്. കാരണം അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ബുദ്ധി അമൂർത്തമായ വസ്തുവാണ്, ആത്മാവ് അരൂപിയാണ്. രണ്ടും തമ്മിൽ ബിംബ പ്രതിബിംബം അങ്ങനെ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അദ്വൈതി പറയുന്നത് അത് തമ്മിലൊരു ബന്ധമുണ്ടാകുന്നു. എന്താ ബന്ധം? താദാത്മ്യം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറയുന്നത്. ഒരിടത്ത് ഉദാഹരണം പറയുമ്പോൾ നമ്മളതിനെ പൂർണ്ണമായി എടുക്കരുത്. ആ സിദ്ധാന്തത്തിൻ്റെ ഏകദേശത്തെ, എന്ന് വെച്ചാൽ ഒരംശത്തെ മാത്രമേ ദൃഷ്ടാന്തത്തിന് ഉൾക്കൊള്ളാൻ പറ്റൂ. ഇവിടെ അദ്വൈതത്തിന് ദൃഷ്ടാന്തം, കാരണം അദ്വൈതം എന്ന് പറയുമ്പോൾ തന്നെ ഏകം, അതിൽ തന്നെ ഇങ്ങനെ ദൃഷ്ടാന്തം വരും. പക്ഷേ ദൃഷ്ടാന്തങ്ങളെല്ലാം വിചാര പ്രക്രിയയുടെ ഒരു ഭാഗം, അത് മനസ്സിലാക്കാൻ വേണ്ടി പറയും. അത് കേവല വ്യക്തി ആശ്രയിച്ച് പറയും. വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കുന്നു. എന്നാലും അതിനെ മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടി പറയുന്നു കണ്ണാടിയിലെ പ്രതിബിംബം പോലെ. ആ കണ്ണാടിയിലെ പ്രതിബിംബം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? എന്ത് സംഭവിക്കുന്നു അവിടെ? കാണുന്നവന്റെ സ്ഥാനത്ത് പുരുഷൻ, കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനത്ത് ജീവൻ. ഇതെങ്ങനെ പുരുഷനെ ബാധിക്കുന്നു? പുരുഷനെ ബാധിക്കുന്നില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. പുരുഷൻ കണ്ണാടിയിൽ നിന്ന് അകലെയാണ്. പക്ഷേ ആ പുരുഷൻ ഒരു ബാലനാണെങ്കിൽ ബാധിക്കും. അത് കണ്ണാടിയാണ്, അത് പ്രതിബിംബമാണ്,

എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ബാലനാണെങ്കിൽ പശുപക്ഷ്യാദികളാണെങ്കിൽ ഭ്രമിക്കും. അത് കണ്ണാടിയിൽ സംഭവിച്ചിരിക്കുന്നത് തന്നിൽ സംഭവിച്ചു എന്ന് പറയുന്നത്. അപ്പോ എന്ത് ചെയ്യുന്നു, അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രതിബിംബം ആ കണ്ണാടിയോട് താതാത്മ്യമായിരിക്കുന്നു. ആ പ്രതിബിംബത്തോട് താതാത്മ്യപ്പെടുന്നു. ആര് കാണുന്നു? പ്രതിബിംബത്തോട് താതാത്മ്യപ്പെടുന്നു. എങ്ങനെ? ബുദ്ധി കൊണ്ട് താതാത്മ്യപ്പെടുന്നു, സങ്കല്പം കൊണ്ട് താതാത്മ്യപ്പെടുന്നു. അപ്പൊ എന്താണോ പ്രതിബിംബത്തിൽ സംഭവിച്ചത് അത് തന്നിൽ സംഭവിച്ചു എന്ന് വരുന്നു. എന്നിട്ട് സ്വയം വിലപിക്കുന്നു. വാസ്തവത്തിൽ വിലപിക്കേണ്ട കാര്യമില്ല. എപ്പോഴാണ് ആ വിലാപമുള്ളത്? ആ പ്രതിബിംബ താതാത്മ്യം സംഭവിക്കുന്നു മാത്രം. അതുപോലെ ഈ പുരുഷൻ സ്വയം വിലപിക്കുന്നില്ല, സ്വയം ദുഃഖിക്കുന്നില്ല, മറിച്ച് ആ പ്രതിബിംബ താതാത്മ്യത്തിലൂടെ ദുഃഖിക്കുന്നു. ആ ദുഃഖം വാസ്തവമല്ല, തന്നിലുള്ള ദുഃഖമല്ല. വാസ്തവത്തിൽ തന്നിൽ ദുഃഖത്തിന് നിമിത്തങ്ങളില്ല, ദുഃഖം വരേണ്ട കാര്യമില്ല. പക്ഷെ എപ്പോഴാണോ ആ പ്രതിബിംബ താതാത്മ്യം ബുദ്ധിയിൽ സംഭവിക്കുന്നത് അപ്പോൾ ദുഃഖിക്കുന്നു. ആ ദുഃഖം വാസ്തവത്തിൽ എവിടെയാണ്? ആ ബിംബത്തിലാണോ അതേ പ്രതിബിംബത്തിലാണോ? ബിംബത്തിൽ ദുഃഖമില്ല, ഇവിടെ അങ്ങനെയല്ല. കാണുന്ന ബാലൻ ദുഃഖിക്കുന്നു, ബിംബം അവൻ ദുഃഖിക്കുന്നു. പക്ഷേ ഒരാളവനെ ബോധിപ്പിക്കുന്നു, ഇത് കേവലം പ്രതിബിംബമാണ്, പ്രതിബിംബത്തിലാണ് ദോഷം വന്നിരിക്കുന്നത്, നിന്നല്ലല്ല, പ്രതിബിംബമാണ് വികൃതമായത്, നിന്റെ മുഖമല്ല എന്ന് ബോധിപ്പിക്കുമ്പോൾ അവൻ ആ പ്രതിബിംബ താതാത്മ്യം നഷ്ടപ്പെടുന്നു, താതാത്മ്യ ബുദ്ധി നഷ്ടപ്പെടുന്നു, മുക്തനായിത്തീരുന്നു. അപ്പോൾ വാസ്തവത്തിൽ ബന്ധമോക്ഷങ്ങൾ പുരുഷനിലുണ്ടോ? ഏത് സമയമാണോ അവന് ആ പ്രതിബിംബ താതാത്മ്യഭാവമുള്ളത് അപ്പോൾ ദുഃഖമുണ്ട്. എപ്പോഴാണോ അതില്ലാതായിത്തീരുന്നത് അപ്പോൾ ദുഃഖമില്ല. അപ്പോൾ വാസ്തവത്തിൽ പുരുഷൻ ദുഃഖിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാണുന്നവൻ ദുഃഖിക്കുന്നോ ഇല്ലേ എന്നുള്ള ആ കാണുന്നവന് നേരിട്ട് ദുഃഖിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവൻ ആ താതാത്മ്യം വന്നില്ലെങ്കിൽ വിവേകിയായ ഒരുവനാണത് കാണുന്നു, അവൻ ദുഃഖമേ വരുന്നില്ല, അവൻ ദുഃഖം വന്നിട്ട് പോകുന്നില്ല. രണ്ട് ആദ്യ ദുഃഖം വന്ന് പിന്നെ ദുഃഖം ഇല്ലാതാകുന്നില്ല. സംസാരം വന്നിട്ട് മോക്ഷം സംഭവിക്കുന്നില്ല. അതാണ് പുരുഷന്റെ വാസ്തവസ്ഥിതി. പുരുഷന് സംസാരം ബാധിച്ചിട്ട് സംഭവിക്കുകയല്ല. ഈ ഛായയെ കണ്ട് അതിലൊരിക്കലും മോഹിക്കാതിരിക്കുന്നവൻ അവനാണ് ഇവിടുത്തെ പുരുഷൻ. അവനത് സംഭവിക്കുന്നേയില്ല. അതുകൊണ്ട് അവൻ എന്താണ്? നിത്യമുക്തനാണ്. അപ്പൊ മുക്തന്റെ ആത്മാവിന്റെ ആ ശുദ്ധമായ വാസ്തവമായ സ്വരൂപത്തിന് ദൃഷ്ടാന്തം പറയുമ്പോൾ ഒരിക്കലും വിവേകത്തിന് അടിമപ്പെടാത്ത പക്വമതിയായ ഒരു പുരുഷനായിരുന്നു. ആ പുരുഷനൊരിക്കലും അവിവേകം ഉണ്ടാകുന്നില്ല, പിന്നീട് വിവേകവും വരുന്നില്ല. അതാണ് ആത്മാവിന്റെ സ്വതയുള്ള നില. കണ്ണാടി എവിടെ ഇരിക്കും? അതിന് പ്രതിബിംബം ഉണ്ടാകും. വിവേകിയായവൻ ഒരിക്കലും അതിലേക്ക് പോകുന്നില്ല.
അവനെ സ്പർശിക്കുന്നില്ല. പക്ഷേ ബാലൻ അങ്ങനെയല്ല, അവൻ അവിവേകത്തിന് അടിമപ്പെടുന്നു. അവിവേകത്തിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? ആ കണ്ണാടിയോട് തദാന്യപ്പെടുന്നു, പ്രതിബിംബത്തോട്. ഇതാണ് അജ്ഞന്റെ നില. രണ്ടും രണ്ടായി മനസ്സിലാവും. അപ്പൊ താതാത്മ്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ താൻ വേറെ, പ്രതിബിംബം വേറെ എന്നുള്ള ചിന്തയില്ല. ആ പുരുഷൻ തന്നെ ആ പ്രതിബിംബത്തോട് താതാത്മ്യപ്പെട്ട് അതായി മാറുന്നു. അവിടെ പിന്നെ തനിക്ക് സ്വന്തമായി നിലയില്ല. രണ്ടും പേരെ തിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ സംശയം വരും. അവിവേകിക്ക് അതാ സംഭവിക്കുന്നത്. അപ്പോൾ ആ പ്രതിബിംബത്തോട് പൂർണ്ണമായും താതാത്മ്യപ്പെടുന്ന, ആ താതാത്മ്യപ്പെടുന്ന അവസരത്തിൽ ആ അവിവേകം കൊണ്ട് ആ ബാലന് സ്വന്തമായൊരു നിലയില്ല. ആ പ്രതിബിംബ താതാത്മ്യമില്ലാത്തൊരവസ്ഥയില്ല. അവിടെ ശുദ്ധ പുരുഷനില്ല, നിത്യമുക്തനായ പുരുഷനില്ല. ഞാനിത് വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ ഇതിനെ കുറിച്ചൊരു സംശയം ചോദിച്ചു. അതിപ്പോൾ മനസ്സിൽ വന്നുകൊണ്ടാണ്. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ആർക്കാണ് അവിടെ ദുഃഖം വരുന്നത്? പ്രതിബിംബത്തിനാണോ അതോ ബിംബത്തിനാണോ? ചോദ്യം യുക്തമാണ്. അപ്പോൾ ഈ രണ്ട് പുരുഷന്മാരെയും നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് നിർമുക്തനായ പുരുഷൻ, ഒന്ന് നിത്യബദ്ധനായിരിക്കുന്ന പുരുഷൻ. നിത്യമുക്തനായ പുരുഷന് പക്വമതിയായ പുരുഷന് ഉദാഹരണമായിട്ടെടുക്കുന്നു. നിത്യമുക്തനായ ആത്മാവ് ഇവിടെ രണ്ട് സംഭവിക്കുന്നുണ്ട്. താതാത്മ്യം സംഭവിക്കുന്നില്ല, അതിൽ നിന്നുള്ള വിടുതലും സംഭവിക്കുന്നില്ല, ബന്ധവും സംഭവിക്കുന്നില്ല, മോചനവും സംഭവിക്കുന്നില്ല. അവൻ നിത്യസാക്ഷിയായിരിക്കുന്നു. അവിടെ പുരുഷന് ബന്ധമോക്ഷങ്ങളില്ല. അപ്പോൾ നിനക്ക് വാസ്തവത്തിൽ ബന്ധം സംഭവിച്ചു, അതുകൊണ്ട് നീ ഒരു മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കണം എന്നല്ല അവിടെ പറയുന്നത്. ശ്രുതി ബോധിപ്പിക്കുന്നത് നീ നിത്യമുക്തനാണ്, അത് ബോധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ബാലനെ ബോധിപ്പിക്കുന്ന ഇതാണ്. ബാലനിവിടെ പ്രതിബിംബത്തിൽ നിന്ന് സ്വതന്ത്രനല്ല. ആ താതാത്മ്യം അതെങ്ങനെ സംഭവിക്കുന്നു? എന്താണ് ആ താതാത്മ്യം? എന്താണ് ആ ബന്ധം? ബിംബവും പ്രതിബിംബവുമായിട്ടുള്ള ബന്ധം, അതിന് താതാത്മ്യം എന്ന് പറയും. താതാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു അതായിരിക്കുന്നതിനാണ് താതാത്മ്യം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഞാനായിരിക്കുന്നത് താതാത്മ്യം. ഞാൻ കസേരയിലിരിക്കുന്ന താതാത്മ്യമല്ല, അവിടെ രണ്ടുണ്ട്. രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്, അതിന് സംയോഗം എന്ന് പറയും. ഒരു സംബന്ധത്തിലിരിക്കുന്നു. ഒരു വസ്തു അതായിരിക്കുന്നത് താതാത്മ്യം. ബാലൻ, അഭിവേകിയായ ബാലൻ കണ്ണാടിയിൽ കാണുന്ന ആ പ്രതിബിംബത്തോട് താതാത്മ്യത്തിലിരിക്കുന്നെന്ന് പറയാം. കാരണം ബാലൻ വേറെ, കണ്ണാടി വേറെ, പ്രതിബിംബം വേറെ. ഇവിടെ മൂന്ന് കാര്യങ്ങളുണ്ട്. ആത്മാവിന് താതാത്മ്യത്തിൽ ആത്മാവിലേ ഇരിക്കാൻ പറ്റും. കാരണം താതാത്മ്യം ഒന്നിന് തന്നോട് തന്നെയുള്ള സംബന്ധമാണ്. തദാത്മന സ്ഥിതി, അതാണ് താതാത്മ്യം. തദാത്മന എന്ന് വെച്ചാൽ തത്സ്വരൂപേണ്, തത്സ്വരൂപത്തെ സ്ഥിതി എന്നാണ് താതാത്മ്യം. അപ്പോ വിവേകിയായ പുരുഷൻ ഈ പ്രതിബിംബത്തോട് താതാത്മ്യപ്പെടാതെ സ്വരൂപേണ സ്ഥിതി ചെയ്യുന്നു. അതാണ് ശരിക്കുള്ള താതാത്മ്യം. അവിടെ ബന്ധമോക്ഷങ്ങളില്ല. സത് തോമസി, നീ അതാണ് എന്ന് പറയുമ്പോൾ ആ സ്വരൂപസ്ഥിതിയാണ് ബോധിപ്പിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മറ്റൊന്നിനോട് താതാത്മ്യപ്പെട്ടു. അതങ്ങനെ സംഭവിക്കും. താതാത്മ്യം അതിനോടെ സംഭവിക്കും. ഈ താതാത്മ്യം ഇതൊരു വിലക്ഷണമായ താതാത്മ്യമാണ്. അതുകൊണ്ട് പറയുന്നു ഈ താതാത്മ്യം ഇത് സ്വാഭാവികമോ സഹജമായോ സംഭവിക്കുന്ന ഒന്നല്ല. ശരിക്കും ആ

ശ്രീഷ്ണാപയാമിഷോരുഷാ സത്താമധ്യമാണേ ആഹോര ഇന്ദ്രം തരോ കൃഷ്ണ

ശിക്ഷേരമ്യന്നാഗമന്നാപ്യംബ്യോസ്തിന്ദ്രിധാതോധനം ശർജരയക്ഷമദ്രയാവയാഗമൂയോഭൃത്രക്ഷന്തി അഹരപാണോ മകവന്നിന്ദ്രജന്മനസ്തലോപാന്തരമോഭവാന്ദ്രാണിവാദ്രാണിഹരിവ്രഹ്മാണി ഹരിവ സുദേശ്വരശ്ശ ക്ഷിണംഭയംഘരംഭയാവിനിച്ചാചരാഹവന്തൂതേ അസ്മാകന്ദ്രംഭോജനാഹരിഹാരു ശിരം രഥം ഉപയോഗം അധ്വര്യോരുഗ്ധമംശം ജുഹോത്ര.

ോണം വജ്രസ്ഥാജിരേരോഹേരഭീമേ ഇന്ദ്രാജിരംഭക്തേ ആയപദേന്യസ്തുര അപസ്ഫുരംഗ്രിർവിശ്വേ ദേവാ വരുണഗിരിഹക്ഷ അഭ്യനുഷ.

ഹസ്താരക്ഷപ്പതിരായോ നമോ ഇതേ ലഘോനിയാ സാക്ഷരി വിഗം വിരക്തുഷ്പുതക്ഷതു.